0: Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: അതേ മനസ്സിൽ ചെന്ന് ലയിച്ചു കഴിഞ്ഞാലോ വിചിത്രമൊക്കെ പോയി, വൈചിത്രികം പോയി. ഈ വിചിത്രം വൈചിത്രികം ഒക്കെ മനസ്സുണ്ടാക്കുന്നതാണ്. അപ്പോ മനസ്സിൽ ചെന്ന് ലയിച്ചു കഴിയുമ്പോ ഒന്നുമില്ല അവിടെ. നിർപ്രാങ് നിർവികൽപ്പം പുനഃ ദേശകാല കലനാ വൈചിത്ര ചിത്രീകൃതം. ടൈം സ്പേസ് കോസേഷനോടുകൂടെ വിചിത്രമായ പ്രപഞ്ചം പൊന്തി വരുന്നു. എന്നിട്ട് ഇത് എവിടുന്ന് പൊന്തി, എങ്ങനെ പൊന്തി, എന്തൊക്കെയോ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു. മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛയാ. ഇതിന്റെ ലക്ഷണം തന്നെ എന്താണ്? നമ്മൾ സ്വരൂപത്തിൽ ശ്രദ്ധിച്ചാൽ ഇത് കാണില്ല. ഇതിൽ ശ്രദ്ധിച്ച് ഇത് എങ്ങനെ പൊന്തിയും ചോദിച്ചാൽ ഇന്നത്തെ മോഡേൺ സയൻസിന്റെ കുഴപ്പം നമുക്കും പറ്റും. വി വിൽ ഗോ ഓൺ എക്സ്പെരിമെന്റിംഗ് എക്സ്പെരിമെന്റിംഗ് എക്സ്പെരിമെന്റിംഗ്. അത് വലിയൊരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ ഇപ്പൊ നമ്മുടെ ആളുകൾ വേദത്തിനെയും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ പോലും അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ഒരു വിചാരിച്ചുകൊണ്ടിരിക്കുക. ബുദ്ധിയുടെ ട്രാപ്പ്. ഋഷികൾ ഇതൊന്നും കൊണ്ടുവന്നത് ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നോ മൈൻഡിന്റെ മണ്ഡലത്തിൽ നിന്നോ അല്ല. മനസ്സും ബുദ്ധിയും ഒക്കെ വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് എന്ത് ഗ്രഹിച്ചാൽ അബദ്ധമേ ആവുള്ളൂ. മനസ്സ് എന്ത് പറയണു, സൂര്യൻ രാവിലെ ഉദിച്ച് ഇങ്ങനെ പോകും, ശരിയാണോ? ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കണു. ഏ, അങ്ങനെയല്ല. ഞങ്ങൾ കുറച്ചുകൂടെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു, സൂര്യൻ ചലിക്കണില്ല, ഭൂമിയാണ് ചലിക്കണത്. ഇനി അല്പം കൂടെ ചിന്തിച്ചു നോക്കിയാൽ ഒന്നും ചലിക്കണില്ല എന്ന് പറയണം. ഒരു ഘട്ടത്തില് അനുസ്യൂതം പോയിക്കൊണ്ടിരിക്കും. ഈ മനസ്സിനും ബുദ്ധിക്കും ഒറ്റ തൊഴിലേ ഉള്ളൂ, നമ്മളെ കൊണ്ട് ചക്രം ചുറ്റിപ്പിക്ക. നമ്മളുടെ അറ്റൻഷൻ എടുത്തുകൊണ്ടേയിരിക്ക. ആ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എപ്പ നിശ്ചലമാകുന്നോ അപ്പ പരമാർത്ഥതത്വം പ്രകാശിക്കും. യഥാ പഞ്ചാവതിഷ്ഠന്തെ ജ്ഞാനാനി മനസാസഹ ബുദ്ധിശ്ചന വിചേഷ്ടതേ താമാഹു പരമാം ഗതിം. അഞ്ച് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ എപ്പ നിശ്ചലമാകുന്നോ അപ്പോ പരമാർത്ഥതത്വം പ്രകാശിക്കും. ആ പ്രകാശിച്ചതിനെ വീണ്ടും നമ്മൾ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. അതാണ് വിചിത്രം എന്ന് പറഞ്ഞത്, അനിർവചനീയം എന്ന്. നിർവചിക്കാൻ പോയാൽ കുഴപ്പത്തിൽ കുടുങ്ങിപ്പോകും. അപ്പൊ പലതും കാണും പ്രപഞ്ച രൂപത്തില്. ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽപഥം ഉണ്ടാവതല്ല മമ. പണ്ടേക്കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിൽ ഇഹ നാരായണായ നമ. ഈ പണ്ടേക്കണക്കെ എന്താ? പ്രാങ് നിർവികൽപ്പം. അവിടുന്ന് എന്തൊക്കെയോ പൊന്തി. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു. ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ. ഭഗവാൻ ആചാര്യനായി

0: വരുന്നത് എന്തിനാണ്? ബോധം വരുത്തുവതിന്. എന്താ ബോധം വരുത്താൻ? ഈ ശ്രദ്ധയെ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും ദൃക്കിലേക്ക് തിരിക്കാനായിട്ട്. കാണുന്നത് മുഴുവൻ ദൃശ്യം. എങ്ങനെ ദൃശ്യത്തിനെ കാണുന്നു? കണ്ണുകൊണ്ട് കാണുന്നു. കണ്ണ് കാണുമോ? മനസ്സ് പുറകെ ഉള്ളതുകൊണ്ട് കാണുന്നു. മനസ്സ് കാണുമോ? മനസ്സിനെ ബുദ്ധി ശ്രദ്ധിക്കുന്നു. ബുദ്ധിയെ ആര് കാണുന്നു? ഇതിനൊക്കെ ആര് സാക്ഷി? സ്വപ്നത്തിൽ മനസ്സിൽ അനേക ചിത്രങ്ങൾ പൊന്തി വരുന്നതിനൊക്കെ ആര് കാണുന്നു? അല്ലെ, സ്വപ്നം നല്ലവണ്ണം കാണുന്നുണ്ടല്ലോ. ആര്? അവിടുത്തെ സാക്ഷി ആരാ? അവിടുത്തെ ദൃക് ആരാണ്? രൂപം ദൃശ്യം, ലോചനം ദൃക്, തദ്ദൃശ്യം ദൃക്തു മാനസം, ദൃശ്യാദീഹി വൃത്തയ സാക്ഷി ദൃഗേവനതു ദൃശ്യത്തെ. എല്ലാത്തിനെയും കാണുന്ന ഒരു ദൃക്കുണ്ട്, എല്ലാത്തിനെയും കാണുന്ന ഒരു സാക്ഷിയുണ്ട്. അത് കാണപ്പെടുന്നില്ല, അത് സ്വയമേവ കണ്ണാണ്. എല്ലാത്തിനെയും കാണുന്ന കണ്ണാണ്, സർവസാക്ഷിയാണ്. ആ സ്വാത്മജ്യോതിസ് ബോധസ്വരൂപം, ബോധം, അതിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിടലാണ് ബോധം വരുത്തുവതിന് ആളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമ. പ്രപഞ്ചം അനിർവചനീയ പ്രതിഭാസമാണ്. അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോയാൽ ഒരിക്കലും ഒരു അന്തമില്ല. അതുകൊണ്ടാണ് അതിന് മായ എന്ന് പറയുന്നത്. മായ എന്ന് വെച്ചാൽ ഇല്ലാത്ത സ്ഥലത്ത് എന്തൊക്കെയോ കാണും. മരുഭൂമിയിൽ വെള്ളം കാണും, മരുമരീച്ചിക്ക ദൂരത്തു നോക്കിയാൽ അലയടിക്കുന്ന പോലെ കാണും. അടുത്ത് ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല, നമ്മൾ ഓടി പുറപ്പെട്ട സ്ഥലത്താണ് വെള്ളം കാണുക. തിരിച്ചു വന്ന് നോക്കിയാൽ അവിടെ വെള്ളം കാണില്ല. ഇല്ലാത്ത സ്ഥലത്ത് കാണുന്ന ആ വെള്ളത്തിന്, ആ വെള്ളം നമ്മൾ ആരെങ്കിലുമൊക്കെ ഈ വാട്ടർ എന്താണ് അതിന്റെ ഡെൻസിറ്റി അളക്കാൻ പോവുമോ? മരുഭൂമിയിൽ കാണുന്ന വെള്ളത്തിന്റെ അതേപോലെയാണ് ഈ പ്രപഞ്ചവും. ഇത് വ്യവഹാരയോഗ്യമല്ല എന്ന് ഋഷികൾ ആരും പറഞ്ഞില്ല. പക്ഷേ വ്യവഹാരം ഇത് സത്യമാണെന്നും പരമാർത്ഥമാണെന്നും ധരിച്ചുകൊണ്ടായാൽ അത്യന്തം കുഴപ്പമാകും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളുടെ ഋഷികളുടെ സമ്പ്രദായം, ഋഷികൾ ആരും തന്നെ ഈ ലോകജീവിതത്തിനെ പെർഫെക്റ്റ് ആക്കാനും, അവർക്കൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കായിരുന്നു പലതും, സുഖസാമഗ്രികൾ പലതും. ഇത്രയൊക്കെ ബുദ്ധിയും ആഴത്തിലുള്ളവരും ഋഷികള് നമുക്ക് രാമായണത്തിൽ കാണാം. ഭരതൻ പോകുമ്പോ ഭരദ്വാജൻ ഒരു ക്ഷണം കൊണ്ട് ഇവർക്ക് വലിയ സമൃദ്ധമായ വിരുന്നൊരുക്കുന്നു. അയോധ്യ നിവാസികളടക്കം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു മിനിറ്റിൽ വലിയ സമൃദ്ധമായി വിരുന്നൊരുക്കി. ചാപ്പാട് കിട്ടിയപ്പോ ഭരതന്റെ പുറകെ രാമനെ തേടിപ്പോയ ആളുകളൊക്കെ പറഞ്ഞു, ആഹാ, ഇങ്ങനെ ഒരു ആശ്രമമുള്ള കാര്യമേ ഞങ്ങൾ അറിഞ്ഞില്ല. ഇനി ഞങ്ങൾ ഇനി അയോധ്യയിലേക്കും ഇല്ല, ദണ്ഡകാരണ്യത്തിലേക്കും ഇല്ല, സുഖമായി ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു വരും. പക്ഷെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഒക്കെ മറഞ്ഞുപോയി. അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്, ഇത്രയും ശക്തിയുള്ള ഭരദ്വാജൻ, അദ്ദേഹം ഒരു മരവുരി കൊടുത്ത് മെലിഞ്ഞ ശരീരത്തോടുകൂടെ, ആ ആശ്രമത്തിൽ ഒരു ഫെസിലിറ്റിയും ഇല്ല, ഒരു കുടില്, അദ്ദേഹത്തിന് നിലത്ത് കിടക്കാൻ ഒരു പലക. അപ്പൊ ഇത്രയധികം പവറുള്ള ഒരു ഋഷി എന്തിനിങ്ങനെ കഴിയണം എന്ന് ചോദിച്ചാൽ, അവർക്കറിയാം എന്തൊക്കെ തന്നെ പുറമേക്ക് നമ്മൾ മോടി പിടിപ്പിച്ചാലും ആനന്ദം എന്ന് പറയുന്നത് ഇവിടുത്തെ സെന്ററിൽ നിന്ന് വരണം, പുറത്തുനിന്ന് വരില്ല. എന്തൊക്കെ തന്നെ കാണിച്ചാലും പെരിഫറലാണ്, പെരിഫറലാണ് ഇത് മുഴുവൻ. ഇന്ദ്രജാലം എന്ന് പറയാൻ കാരണം അതാണ്. എന്തൊക്കെ തന്നെ നമ്മൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയാലും ഇപ്പോഴും നോക്കുക എത്രയധികം പ്രോഗ്രസ് ആയി കഴിഞ്ഞു. എന്നിട്ട് അനുസ്യൂത നിൽക്കാത്ത ചർച്ചകളും ഡിസ്കഷൻസും പോയിക്കൊണ്ടേയിരിക്കണം. ഈ ഡിസ്കഷൻസിന് ഒരു അന്തമില്ലാതെ പോയിക്കൊണ്ടിരിക്കണം. കാരണം എന്താ? ഈ വിചിത്രമായ ടൈം സ്പേസോടുകൂടിയുള്ള പ്രപഞ്ചത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, ടൈമും സ്പേസും നമ്മളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഓൾ ടൈം ഈസ് നൗ ആൻഡ് ഓൾ സ്പേസ് ഈസ് ഹിയർ. ടൈം എവിടെയാ ഉള്ളത്? നമ്മുടെ സ്വരൂപത്തിൽ ടൈമേ ഇല്ല. ആനന്ദത്തിലിരിക്കുന്നവർക്ക് ടൈമേ ഇല്ല. ഇനി യുവർ മൈൻഡ് ഈസ് ട്രാപ്ഡ്, ഇനി യുവർ അവയർനെസ് ഈസ് ട്രാപ്ഡ് ബൈ മൈൻഡ്, യു വിൽ ബി ഓൾവേസ് കോൺഷ്യസ് ഓഫ് ടൈം. ഞാൻ ഉണ്ട് എന്നുള്ള കേവല സത്തയില് മനസ്സ് ചിത്തവൃത്തികൾ പൊന്തുമ്പോഴാണ് ടൈം. സുഷുപ്തിയിൽ ഏകമാത്ര വൃത്തിയായിരിക്കുമ്പോ ടൈമില്ല. എണീറ്റ ഉടനെ തോട്ട്സ് ഖണ്ഡസംവിത്ത് എന്നാണ് പറയുക, തോട്ട്സ് ഓരോന്നും വന്ന് ഖണ്ഡിക്കുമ്പോ അവിടെ ടൈം ഉണ്ടായി. അതേപോലെ സ്പേസ് ഉണ്ടായി. പിന്നെ അനേക ഇമ്പോർട്ടൻസ് ഇതിന്റെ അമർത്തൽ, പിടിച്ചമർത്തൽ, വേക്കിംഗ് സ്റ്റേറ്റിന്റെ ഗ്രിപ്പ്. ഇപ്പൊ വൈചിത്രിയ ചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ. വിചിത്രമായ പ്രപഞ്ചം, അനിർവചനീയമായ പ്രപഞ്ചം, അത് മുമ്പിൽ ഇരുന്നു കൊണ്ടേയിരിക്കുന്നു. അത് വ്യവഹാരയോഗ്യമാണെങ്കിലും ആശ്രയയോഗ്യമല്ല. നല്ലവണ്ണം വ്യത്യാസം അറിഞ്ഞുകൊള്ളണം. മായ എന്ന് പറയണത് വ്യവഹരിക്കേണ്ട എന്നല്ല, വ്യവഹാരയോഗ്യമാണെങ്കിലും ആശ്രയയോഗ്യമല്ല. വ്യവഹരിച്ചോളുക, പക്ഷെ ആശ്രയിക്കരുത് എന്നാണ്. ആശ്രയം സത്യത്തിനെ ആശ്രയിക്കണം. ഭാഗവതത്തിൽ സത്യസ്യ സത്യം എന്ന് ഒരു വാക്കുണ്ട്. സത്യസ്യ സത്യം ഋതസത്യനേത്രം എന്ന് വരുമ്പോ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചം സത്യമായിട്ട് തോന്നുന്നത് പ്രപഞ്ചം സത്യമായതുകൊണ്ടല്ല, ഇവിടെ ഉള്ള വസ്തു സത്യം, ഇതിന്റെ സത്യമാണ് അവിടെ പോയി നിൽക്കുന്നത്. ഇത് എന്തിനോട് ബന്ധപ്പെട്ടാലും സത്യമാവും. എല്ലാറ്റിനും സത്യം കൊടുക്കുന്ന സത്യം, സത്യസ്യ സത്യം നമ്മുടെ സ്വരൂപമാണ്. നമ്മൾ പറയണതൊക്കെ സത്യമായേ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതുണ്ടല്ലോ, അപ്പൊ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രാരബ്ധകർമ്മമാണ് ഞങ്ങൾ അനുഭവിക്കണം, അപ്പൊ പ്രാരബ്ധകർമ്മം സത്യമാവും. എന്റെ ജാതകത്തിൽ ഇപ്പൊ ഏഴര ശനിയാണ്, അതുകൊണ്ട് ഞാൻ വിഷമിച്ചേ ഒക്കൂ എന്ന് പറഞ്ഞാൽ വിഷമിക്കും. എന്താന്ന് വെച്ചാൽ ഈ സത്യമാണ് പറയണതേ, ഈ സത്യം എന്തു പറയണോ അതൊക്കെ സത്യം. ഈ സത്യത്തിന്റെ പവർ കൊണ്ട് വെച്ചാൽ എല്ലാത്തിനും സത്യം വരും. എന്നിട്ട് നമ്മൾ അതിൽ വിശ്വസിച്ചിട്ട് അതിൽ പോയി കുടുങ്ങും, അതിന്റെ അടിമയായിട്ടിരുന്നു. അപ്പൊ അതിൽ നിന്നും, ആ അനിർവചനീയമായ പ്രതിഭാസത്തിൽ നിന്നും വ്യക്തമായി അനുഭവപ്പെടുന്ന ബോധസത്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ എക്സ്പ്ലനേഷൻ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ ആ ബോധസത്യം എവിടെ അനുഭവപ്പെടുന്നു, അതിനാണ് അടുത്ത ശ്ലോകം. യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവജസായോ ബോധയത്യാശ്രിതാന് യത് സാക്ഷാത്കരണാത് ഭവേന്ന പുനരാവൃത്തിർഭവാംഭോനിതോ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയേ. യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപാർത്ഥകം ഭാസതേ സാക്ഷാത് തത്വമസീതി വേദവജസായോ ബോധയത്യാശ്രിതാന് യത് സാക്ഷാത്കരണാത് ഭവേത് ന പുനരാവൃത്തിർഭവാംഭോനിതോ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയേ. യസ്യൈവ ഏതൊരുത്തന്റെ എന്നുവെച്ചാൽ ഏതൊരു സത്യത്തിന്റെ, ഏതൊരു ഭഗവാന്റെ ദക്ഷിണാമൂർത്തിയുടെ സ്ഫുരണം. പ്രപഞ്ചം ഒരിക്കലും അനുഭവരൂപത്തിൽ സ്ഫുരിക്കുന്നേയില്ല, അതൊരു പ്രതിഭാസം മാത്രമാണ്, ഇന്ദ്രിയവേദ്യം മാത്രമാണ്. അനുഭവം പ്രതിഭാസം ഇത് രണ്ടിനും അർത്ഥം പറയണം. പ്രതിഭാസം എന്ന് വെച്ചാൽ സ്വയമേവ സത്തയില്ലാത്തതാണ് പ്രതിഭാസം. അതായത് നിങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് പ്രതിഭാസമാണ്, ഞാൻ നിങ്ങൾക്ക് പ്രതിഭാസമാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടെന്ന് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങളെ ഒന്നിൽ കണ്ണുകൊണ്ട് കാണണം. എനിക്ക് കണ്ണില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ണ് ഞാൻ അടച്ചാൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ ശബ്ദം ഞാൻ കേൾക്കണം, അല്ലെങ്കിൽ പുഷ്പം വല്ലതും ഉണ്ടെങ്കിൽ മണക്കണം, അല്ലെങ്കിൽ തൊട്ടുനോക്കണം. ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമേ പ്രതിഭാസങ്ങളെ ഗ്രഹിക്കാൻ ഒക്കുള്ളൂ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഊഹിക്കുക, എന്തോ ഒരു പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യുക. അങ്ങനെയാണെങ്കിലും മനസ്സ്, കരണം, അന്തഃകരണം. അപ്പൊ പ്രതിഭാസത്തിനെ ഒക്കെ ഊഹിക്കാനും ഒക്കെ കണക്കുകൂട്ടി ഇറ്റ് നീഡ്സ് ടൈം. എനി നോളജ് ദാറ്റ് കംസ് ടു യു വിത്ത് ടൈം ക്യാൻ നെവർ ബി റിയൽ. ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. നിങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ അങ്ങനെ വേണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാനും. പക്ഷേ പ്രതിഭാസമല്ലാത്തതിന് പേരാണ് അനുഭവം. അതിന് ടൈമേ വേണ്ട. അത് ടൈം വെച്ചുകൊണ്ട് അറിയണതല്ല, എന്തെങ്കിലും ഇന്റർമീഡിയറി എക്യുപ്മെന്റ് വെച്ചുകൊണ്ട് അറിയണതല്ല. ഒരു സെൻസസ് ഇന്ദ്രിയങ്ങൾ വേണ്ട, അതിന് മനസ്സ് വേണ്ട, ബുദ്ധി വേണ്ട. സ്വയമേവ അറിവായി ജ്വലിക്കുന്ന ഒരു വസ്തുവുണ്ട്, അത് ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവം. അസ്വത സ്വത്വം, അതിനാണ് ഇവിടെ സ്ഫുരണം എന്നുള്ള വാക്കുകൊണ്ട് പറഞ്ഞത്. യസൈവ സ്ഫുരണം, ഇതൊന്നും സ്ഫുരണമല്ല. സത്തയ്ക്ക് മാത്രമേ സ്ഫുരണമുള്ളൂ. സത്ത സ്വയം പ്രകാശ വസ്തുവായതുകൊണ്ട് അതിന് സ്ഫുരണം. യസൈവ സ്ഫുരണം, അത് തന്നെ താൻ തന്നെ അറിയിപ്പിക്കുന്നു. ഈ വസ്തുക്കളൊക്കെ തന്നെ അതുള്ളത് കൊണ്ടാണ് അറിയപ്പെടുന്നത്. യസ്യൈവ സ്ഫുരണം, ഏതൊരുത്തന്റെ യസ്യ ഏവ ഏതൊരുത്തന്റെ തന്നെ സ്ഫുരണം അസ്തിത്വം സദാത്മകം ഉണ്ട് ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിലാണോ സത്താരൂപത്തിൽ സത് എന്ന് വെച്ചാൽ തന്നെ ഉണ്ട് ഞാനുണ്ട് എങ്ങനെ അറിഞ്ഞു? എനിക്ക് അറിയണോ അനുഭവം? ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് ഞാനുണ്ട് എന്ന് പറയണ്ട, തൊട്ടു നോക്കിയിട്ട് ഞാനുണ്ട് എന്ന് പറയണ്ട. ഞാൻ ഉണ്ട് എന്നുള്ളത് എക്സ്പീരിയൻസ്. Experience is the nature of awareness. Integral, singular experience, non-dual experience. രണ്ടാമത്തത് ഒന്നും വേണ്ട അവിടെ. സദാത്മകം, അതിൽ ശ്രദ്ധിക്കുമ്പോ എന്താ? അസത്കൽപ്പാർത്ഥകം ഭാസത്തെ, അതിൽ നിന്ന് അന്യമായിട്ടുള്ളതൊക്കെ തന്നെ ആ സത്തിനെ ശ്രദ്ധിക്കുമ്പോ ബാക്കിയൊക്കെ തന്നെ except that center. Where you experience I amness, amness, I am, ahamasmi, എന്നുള്ള അനുഭവം ഒഴിച്ച് ബാക്കിയൊക്കെ തന്നെ അത് ശ്രദ്ധിക്കുമ്പോ, when you stay there, അതൊരു അഭ്യാസം പോലെ പതുക്കെ, അതിനൊരു ചെലവില്ല, ഒരു വിഷമില്ല. ഇരിക്കുമ്പോ, നടക്കുമ്പോ, ബസ്സിൽ പോകുമ്പോ, ട്രെയിനിൽ പോകുമ്പോ, ഫ്ലൈറ്റിൽ പോകുമ്പോ, വെറുതെ ഇരിക്കുമ്പോ, പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഒരു കളി പോലെ ചെയ്തു തുടങ്ങുക. ഞാനുണ്ട്, ഈ ഞാൻ എന്താണ്? ആശ്ചര്യം എന്താ, ഈ മൈക്കിനും എനിക്കും എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഈ മൈക്കിന്റെ ഉള്ളില് എന്റെ ഉള്ളില് ഉള്ള ഒരു പ്രസൻസ് ഇല്ല. ഈ ശരീരത്തിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് ഇരിക്കുന്നു. അതുള്ളത് കൊണ്ട് ഈ കൈ അനങ്ങുന്നു, കാല അനങ്ങുന്നു, എല്ലാ ചലനങ്ങളും ഏർപ്പെടുന്നുണ്ട്. ഇവിടെ എവിടെയോ ഒരു സെന്ററിൽ, ഒരു കേന്ദ്രത്തില് ഒരു ബിംബം അനുഭവപ്പെടുന്നുണ്ട്. അഹമസ്മി, ഞാനുണ്ട് എന്നുള്ള ഒരു ബിംബം അനുഭവപ്പെടുന്നുണ്ട്. അതെന്താണ്? പതുക്കെ യു സ്റ്റാർട്ട് നോക്കിംഗ്, നോക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺഡ് ആൻഡ് ടു യു. ആ നോക്കിംഗ് എന്താണ്? ഇതാണ്, പതുക്കെ പതുക്കെ പതുക്കെ മുട്ടുക. ഞാനുണ്ട്, ഉണ്ട്, എന്താ ഈ ഞാൻ? ഇതെന്താ വിഷമം? കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഈ വലിയവര് വേണ്ടാത്തതൊക്കെ തലയിൽ കയറ്റിയിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് അൺനാച്ചുറൽ നോളജ്, ആർട്ടിഫിഷ്യൽ നോളജ് മണ്ടയിൽ കയറ്റി അഹങ്കാരവും വളർത്തി പെരുത്ത് എരുമ പോലെ ആയിരിക്കണം നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള വസ്തു ഉള്ളിൽ കയറാത്തത്. വളരെ സിമ്പിൾ, സത്യത്തിനെക്കാളും സിമ്പിൾ ആയിട്ട് എന്തോ ഉണ്ടാവാൻ പറ്റും? സത്യം ആണെങ്കിൽ അത് എല്ലാവർക്കും യൂണിവേഴ്സൽ ആയിരിക്കണം. ഈ സമ്പ്രദായത്തിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ, പോയിട്ട് എനിക്ക് ആ സത്യം വേണ്ട. It should be available to all. ഏത് മഠയനും അറിയണം അല്ലേ? ഏത് മഠയനും അറിയണം. ആരും പഠിപ്പിച്ചു കൊടുക്കാത്തവനും കണ്ടെത്താനുള്ളതായിരിക്കണം. അങ്ങനെ എന്തുണ്ട്? യൂണിവേഴ്സൽ ആയിട്ട് ഒരൊറ്റ എക്സ്പീരിയൻസേ ഉള്ളൂ. എന്താണ്? ഞാനുണ്ട് എന്നുള്ള അനുഭവം. ബാക്കിയൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ഒന്നും യൂണിവേഴ്സൽ അല്ല. വേദത്തിൽ മാത്രമേ സത്യമുള്ളൂ എന്ന് പറഞ്ഞാൽ വേദം നമുക്ക് മാത്രമേ ഉള്ളൂ. വേദം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു പ്രത്യേക ശബ്ദരാശിയെ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബൈബിള് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾ, നിങ്ങൾ വെച്ചോളൂ, ഞങ്ങൾക്ക് വേണ്ട. അതൊക്കെ നമുക്ക് പാർഷ്യലാണെന്ന് പറയാം. പക്ഷേ എല്ലാ ഈ വേദം എവിടെ നിന്ന് വന്നുവോ, ഏത് സെന്ററിൽ നിന്ന് പൊന്തി വന്നുവോ, ഉപനിഷത്തുകളൊക്കെ ഏത് കേന്ദ്രത്തിൽ നിന്ന് പൊന്തി വന്നുവോ, ഭഗവത്ഗീത ഏത് കേന്ദ്രത്തിൽ നിന്ന് പൊന്തി വന്നുവോ, സത്യം എവിടെയൊക്കെ ആരൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ അവരൊക്കെ ഏത് സെന്ററിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഏത് സെന്റർ, ആ സെന്റർ എല്ലാവർക്കും അവൈലബിൾ ആണ്. അതാണ് ഏകം സത് വിപ്രാവ് ഹുധാവദന്തി, ആ സത്ത് ഒരേ ഒരു സത്ത്. അതിനെ ബുദ്ധിയും മൈൻഡ് കൊണ്ട് ഇന്റർപ്രേറ്റ് ചെയ്യുമ്പോൾ അവരവർക്ക് തോന്നിയ പോലെയൊക്കെ പറയണം. ഓരോരുത്തരുടെ ഭാവനയ്ക്ക് യേശുക്രിസ്തുവിന് ജ്ഞാനം ഉണ്ടായപ്പോ പ്രാവ് പറഞ്ഞു അത്രേ. അപ്പൊ നീ ഇപ്പൊ പ്രാവ് പറക്കുമ്പോഴൊക്കെ ജ്ഞാനം ഉണ്ടാവണം. ഇപ്പൊ വഴിയിൽ വരുമ്പോ രണ്ടു മൂന്ന് പ്രാവ് പറക്കണത് കൊണ്ട് ഞാൻ ബാപ്റ്റിസ്റ്റ് ജോൺ ഉപദേശിച്ചപ്പോ പ്രാവ് പറന്നു വന്നു എന്നാണ് പറയുന്നത്. പ്രാവ് പറഞ്ഞാൽ ജ്ഞാനം ഉണ്ടാവുകയാണെങ്കിൽ വഴിയിലൊക്കെ ഓരോരുത്തരുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്. കാക്ക ഇരിക്കുമ്പോ പനമ്പഴം വീണു എന്ന് പറഞ്ഞ പോലെ ബുദ്ധൻ ആലമരത്തിന്റെ ചുവട്ടിലിരുന്നു. നമ്മളൊക്കെ പോയി അവർ ആലമരത്തിന്റെ ചുവട്ടിൽ പോയി ഇരുന്നാലോ? ബുദ്ധന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ. നമുക്ക് പൗണ്ഡരക വാസുദേവൻ കൃഷ്ണകഥയിലുള്ള പോലെ എത്രയോ ഒരു നാലോ അഞ്ചോ പേര് ഞങ്ങളാണ് ബുദ്ധൻ എന്ന് വന്നിട്ട് ആലമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കണ്ടായിരുന്നു അത്രേ. ഈ പുറമേക്കുള്ളതൊക്കെ മാറാം, ഓരോരുത്തരുടെ ഓരോ വിധത്തിലായിരിക്കാം, പക്ഷേ ആ ഇന്റേണൽ എക്സ്പീരിയൻസ്, എല്ലാവരുടെയും അനുഭവം, സത്താപ്രതീതി, സത്താനുഭവം, അതാണ് സദാത്മകം. ആ സദാത്മകമായ സെന്റർ, അതിലെ ശ്രദ്ധിച്ചാൽ അസത്കൽപ്പാർത്ഥകം ഭാസത്തെ, ബാക്കിയുള്ള അർത്ഥങ്ങളൊക്കെ തന്നെ അസത് ഭാസത്തെ. അസത് എന്ന് വെച്ചാലോ പ്രതിഭാസം, ഒരു സിനിമയിൽ കാണുന്ന, സ്ക്രീനിൽ കാണുന്ന സിനിമ പോലെ എല്ലാം കാണപ്പെടുന്നു, വിചിത്രമായി കാണപ്പെടുന്നു. എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നമ്മൾ പോണില്ല. കാരണം എന്താ? യു ആർ ദ എക്സ്പ്ലനേഷൻ. യു ആർ ദ റിയാലിറ്റി, തത്വമസി. എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ, എല്ലാത്തിന്റെ നിർവചനവും നീയാണ്. ഈ സെന്ററാണ് അഹമസ്മി എന്നുള്ള ഈ സെന്ററാണ്. യോഹമസ്മി, അഹമസ്മി, അഹമേവാഹമസ്മി, മാം ജുഹോമി സ്വാ. ഞാൻ എന്നെ തന്നെ, എന്നിൽ തന്നെ ഹോമിക്കേണ്ടിയിരിക്കുന്നു. അഹമസ്മി, അഹമസ്മി എന്നുള്ള സെന്റർ, അതാണ് സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസത്തെ. ഈ പ്രപഞ്ചത്തിന് മുഴുവനുള്ള സോഴ്സ് എവിടെ എന്ന് ചോദിക്കുമ്പോ തത്വമസീതി സാക്ഷാത് വേദവജസായോ ബോധയതി ആശ്രിതാൻ, തന്നെ ആശ്രയിക്കുന്നവർക്ക് ആ സദ്ഗുരു പരമകൃപ കൊണ്ട് എല്ലാ അനുഭവമണ്ഡലത്തിന്റെയും സെന്റർ, സത്യസ്യ സത്യത്തിനെ തത്വമസി, അത് നീ തന്നെ ആകുന്നു. നീ തന്നെ ആകുന്നു എന്ന് വെച്ചാലോ, നിന്നിൽ ഏതൊന്ന് അഹമഹമെന്ന് അനുഭവപ്പെടുന്നു അത് തന്നെ ആകുന്നു. എന്റെ ഉള്ളിൽ ഏതൊന്ന് ഞാൻ ഞാൻ എന്ന് അനുഭവപ്പെടുന്നുണ്ടോ, പ്രകാശിക്കുന്നുണ്ടോ, അത് തന്നെയാണ് ഈ ഓരോ സെന്ററിലും ഞാൻ ഞാൻ ഞാൻ എന്ന് അനുഭവപ്പെടുന്നത്. ഓരോ ശരീരത്തിനും വേറെ വേറെ ഞാനില്ല. അതുകൊണ്ട് ഈ സെന്ററിൽ ഞാൻ പോയി ചേർന്നാൽ എല്ലാവരുടെ സെന്ററും ഒന്ന് തന്നെ, ഒരേ തീർത്ഥക്ഷേത്രം തന്നെ. യത് സാക്ഷാത്കരണാത്, അങ്ങനെ ഇപ്പൊ സാക്ഷാത്കരിച്ചാൽ എന്തോ ഉണ്ടാവും? ഭവേത് ന പുനരാവൃത്തി ഭവാംഭോനിധൗ. ഭവാംഭോനിധി എന്ന് വെച്ചാൽ സംസാര സമുദ്രം. അങ്ങനെ പറഞ്ഞാലോ, ഭവം എന്നുള്ള വാക്കിന് അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവും. ഭവം എന്ന് വെച്ചാൽ മൈൻഡിന്റെ നേച്ചർ, മനസ്സിന്റെ നേച്ചറാണ് ഭവം. അതായത് മനസ്സ് എപ്പോഴും ഭവിക്കല്ലേ ഇരുന്നുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കുക, കുട്ടിക്കാലം മുതൽ, ജനിച്ചത് മുതൽ നമ്മളുടെ മൈൻഡിന് ഒരൊറ്റ മൂവ്മെന്റേ ഉള്ളൂ, ഞാൻ എന്താവണം, ഞാൻ എന്താവണം, ഞാൻ എന്താവണം. ലോകത്തിലെ അതാണ് നമ്മളുടെ മൂവ്മെന്റിനൊക്കെ കാരണം. ഞാൻ അതാവണം, ഞാൻ ഇതാവണം, അതാവണം, എന്താവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കമ്പ്യൂട്ടർ പഠിക്കണം, അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം. ഈ ഭാവനയുടെ ഒഴുക്ക് തന്നെ ഭവമാണ്. ആ ഭവിക്കൽ, ഭവിതുഹു ഭവനാനുകൂല വ്യാപാര വിശേഷ, ഭവിക്കാനായിട്ട് അനുകൂലമായ ഒരു വ്യാപാര വിശേഷം, അതാണ് ഉള്ളിലുള്ള ഭവം, ഒഴുക്ക്. അത് ഭവോ നിരോധ, സദ്ഗുരു വരുന്നത് തന്നെ ഭവോ നിരോധ. ഭാഗവതത്തിൽ കൃഷ്ണാവതാരത്തിനും കാരണം പറയുന്നത് ഭവത്തിനെ നിരോധിക്കാം. അത് എപ്പ കഴിയും? ഈ മനസ്സിന്റെ ഒഴുക്കിനെ പിടിച്ചു നിർത്തലല്ല, അത് യോഗികളുടെ മാർഗം. മനസ്സിനെ പിടിച്ചു നിർത്തൽ, വേദാന്തികൾ പറയുന്നത് മനസ്സിന്റെ ഭവത്തിനെ പിടിച്ചു നിർത്തണ്ട, അത് ഒഴുകിക്കോട്ടെ, അതിന്റെ പുറകിൽ ഒരു ഭവനവും ഇല്ലാതെ അഭവമായ വസ്തു ഉള്ളിലുണ്ട്. അത് ഒരു ഈ ഒഴുക്കൊക്കെ ഉള്ളപ്പോഴും നദിയിൽ ജലം ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോഴും അടിത്തട്ട് അനങ്ങാതിരിക്കുന്ന പോലെ ഈ ഒഴുക്കിനെ കണ്ട് ഒഴുകുന്നത് വാസ്തവമാണെന്ന്. പഴയകാലത്ത് ട്രെയിനൊക്കെ ആരംഭത്തിൽ വന്നപ്പോ ആളുകൾ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് വിചാരിച്ചു അത്രേ സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ മൂവ് ആകുവാണ്, ചലിക്കുകയാണെന്ന്. കുട്ടികൾ ചിലപ്പോ ട്രെയിനിൽ കയറി ഇരുന്നാ വിചാരിക്കും ഓതാ മരങ്ങളൊക്കെ പോണു. അതുപോലെ മനസ്സ് ചലിക്കുമ്പോ നമ്മളും ചലിക്കുന്നതായിട്ട് തോന്നുന്നു. നിശ്ചലമായ വസ്തുവാണ് ഞാൻ എന്ന് അറിഞ്ഞാൽ ഒരു ചലനവുമില്ല, ഒരു ചലനവുമില്ലാത്ത വസ്തുവാണ് ഞാനെന്ന് അറിഞ്ഞാൽ ശരീരം നിരന്തരം പ്രവർത്തിക്കട്ടെ, മനസ്സ് നിരന്തരം ചിന്തിച്ചാലും ഒരു ചലനവുമില്ലാത്ത വസ്തുവാണ് ഞാൻ എന്നുള്ളത് അനുഭവത്തിൽ നിൽക്കും. ആ വസ്തുവിനെ ശ്രദ്ധിക്കുന്നത് വിട്ടാലോ നമ്മൾ ഈ ഒഴുക്കിന്റെ ഉള്ളിൽ വീണുപോകും. ഭവിക്കുക, ബിക്കമിങ് ബിക്കമിങ്. ആ ബിക്കമിങ് വെച്ചുകൊണ്ട് നമ്മൾ സ്പിരിച്വൽ ഫീൽഡിലും വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് നമ്മളുടെ ഫെയിലുവർ. അധ്യാത്മമുണ്ട്, ഞാൻ എപ്പോ നേടും, ഞാൻ എപ്പോ വെൻ ഐ വിൽ ബിക്കം, എപ്പോ എനിക്ക് ജ്ഞാനം ഉണ്ടാവും, എനിക്ക് എപ്പോ ഈ സാക്ഷാത്കാരം ഉണ്ടാവും. ആ എപ്പോ ഇപ്പോ ആണ്. ഇറ്റ് ഈസ് നൗ. ഓൾവേസ് ദർ ഈസ് ഓൺലി വൺ ടൈം, ദാറ്റ് ഈസ് നൗ. ഔട്ട് ഓഫ് ഇഗ്നറൻസ് യു അഡൾട്രേറ്റ് ദിസ് പ്രസന്റ് മൊമെന്റ് ആസ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. തദ്വർത്തമാനസ്യ വിഹായ തത്വം ഹാസ്യാന കിം സ്യാത് ഗതഭാവി ചർച്ചാം വിനൈക സംഖ്യാ ഗണനേവ ലോകെ. വർത്തമാനത്തിനെ പാസ്റ്റും ഫ്യൂച്ചറും കൊണ്ട് പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മളുടെ അനുഭവത്തിൽ വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. മനസ്സാകട്ടെ പാസ്റ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പാസ്റ്റ് ഫ്യൂച്ചർ ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ? ആലോചിച്ചു നോക്കൂ. എനിക്കിപ്പോ 35 വയസ്സായി എന്ന് വെച്ചാൽ ഈ 35 വയസ്സ് ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഈ മൊമെന്റ്, ഈ ക്ഷണാനുഭവമേ ഉള്ളൂ. 35 വയസ്സ് എവിടെയാ? മനസ്സിലാണ്, ബ്രെയിനിലാണ്. 60 വയസ്സായി എന്ന് വെച്ചാൽ ഈ 60 വയസ്സ് എവിടെയുണ്ട്? ബ്രെയിനിൽ. വെറുതെ ബ്രെയിനിൽ കുറെ ഐഡിയാസ്. ഇപ്പൊ ഉള്ളത് എന്താ? അഹമസ്മി എന്നുള്ള ഒരേ ഒരു അനുഭവം. ആ സെന്ററിലേക്ക് വന്നുകൊണ്ടേ ഇരുന്നാൽ സദാത്മകം വസ്തു, ആ സത്തിൽ വന്ന് നിലച്ച് നമ്മൾ പതുക്കെ അഭ്യസിക്കുക, ഞാനുണ്ട്, ഈ എന്താണ്? ആദ്യം നമുക്കത് വളരെ മിന്നാമിനുങ്ങു പോലെ തോന്നും. മിന്നാമിനുങ്ങു പോലെയുള്ള ആ അനുഭവം ക്രമേണ ഉജ്ജ്വലമായ ബോധസൂര്യനായി പ്രകാശിക്കും. മിന്നാമിനുങ്ങു പോലെ പതുക്കെ പതുക്കെ പതുക്കെ ഞാനുണ്ട്, ഈ ഞാൻ എന്താണ്? ഈ മരിച്ചു പോകുന്ന ശരീരമാണോ ഞാൻ? സദാ ചഞ്ചലപ്പെടുന്ന ഈ മനസ്സോ ബുദ്ധിയോ ആണോ ഞാൻ? എനിക്ക് എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഞാനാണോ? എന്തൊക്കെ വിഷമം ദുഃഖമൊക്കെ വരട്ടെ, അസേർട്ട് യുവർ സെൽഫ്. ഈ ദുഃഖം വിഷമം ഒക്കെ മാനസികമാണ് അല്ലെങ്കിൽ ശരീരത്തിന്റെയാണ്. അവിടുന്ന് ശ്രദ്ധ പതുക്കെ പതുക്കെ ശരീരവും മനസ്സും അല്ലാത്ത ആ ദിവ്യക്ഷേത്രം, തീർത്ഥക്ഷേത്രം, അതിപ്പോ ഉണ്ട്. നമ്മുടെ ഭഗവാൻ ഇതിനൊരു ഉദാഹരണം പറയും. പണ്ഡർപൂരിലേക്ക് പോവാൻ രാത്രി ഈ ദീപോത്സവം വെച്ചിട്ട് വിളക്ക് കൊളുത്തി വെച്ചിട്ട് രാത്രി മുഴുവൻ പാടി പാടി പാടി ഇവിടെ കൊച്ചിയിൽ നടക്കുകയാണെങ്കിൽ എന്നിട്ട് രാവിലെ നേരം വിളിച്ചാവുമ്പോ ദീപോത്സവം കഴിയുമ്പോ പണ്ഡർപൂർ എത്തി എന്ന് പറയും അത്രയോ. അതേപോലെ ആ വിളക്കിന് ചുറ്റും ഒരു സ്ഥലത്തും മൂവ് ആയിട്ടില്ല, എന്നിട്ട് ലാസ്റ്റ് പണ്ഡർപൂരിൽ എത്തിയെന്ന്. അതൊരു സിംബോളിക്കാണ്. എപ്പോഴും നമ്മൾ അവിടെയാണ് ഇരിക്കുന്നത്, നമ്മളുടെ സെന്ററാണ്. ആ സെന്ററിന് നമ്മൾ ചലനമേ ഇല്ല, എന്നാൽ ചലിച്ച പോലെയും പുതിയതായിട്ട് വന്ന് എത്തിയ പോലെയും ഒക്കെ ഒരു ഭ്രമം. നമ്മളെയൊക്കെ ബന്ധിച്ചിരിക്കുന്ന പോലെയും ഇപ്പൊ ബന്ധം പോയ പോലെ ഒരു ഭ്രമം. ഒരാളൊരു 4 കഴുതകളെയും കൊണ്ട് ഒരു ഡോബി അലക്കാൻ പോവാണ്. പോണ വഴിയില് ഒരു കുളത്തിൽ കുളിക്കാൻ പോയി അദ്ദേഹം. അപ്പൊ അവിടെ ഒരു സ്വാമിയുണ്ട്. സ്വാമിയുടെ അടുത്ത് പറഞ്ഞു, സ്വാമി മൂന്ന് കഴുതകളെ ഞാൻ കെട്ടിയിട്ടു, ഒരു കഴുതയെ കെട്ടിയിടാൻ കയറില്ല. സ്വാമിയുടെ അടുത്ത് വല്ല കയറ് വല്ലതും ഉണ്ടോ? സ്വാമി പറഞ്ഞു ഇവിടെ കയറൊന്നുമില്ല, പക്ഷെ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം, കെട്ടണ പോലെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. മൂന്ന് കഴുതകളെ കെട്ടിയിട്ടില്ലേ, നാലാത്തതിനെ കെട്ടണ പോലെ കാണിച്ച. ഇത് കെട്ടണ പോലെ കാണിച്ചു, കഴുത അനങ്ങാതെ നിന്നു. കുളിച്ചു വന്നിട്ട് ഇയാള് മൂന്നെണ്ണത്തിനെ അഴിച്ചു, നാലാമത്തതിന് എത്ര അടിച്ചാലും അത് അനങ്ങണില്ല. അപ്പൊ സ്വാമിയോട് ചോദിച്ചു, സ്വാമി എന്റെ കഴുതയ്ക്ക് എന്തു പറ്റി, എത്ര അടിച്ചാലും അത് അനങ്ങണില്ലല്ലോ. സ്വാമി പറഞ്ഞു, അതിന് നീ അഴിച്ചു വിട്ടിട്ടില്ലല്ലോ. സ്വാമി അതിന് ഞാൻ കേട്ടു.
1: ഓം നമ ശിവായ. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: Samuthi Samrishan. Enda kacheyunu vaapi, kulangal, koopam, pudhuvayattrala, kulangal. Vaapi ennu varendu, Malayalati pari vaalkolam ennu varendu, adinu vaapi ennu varendu. കൂപം എന്ന് പറയുന്നത് സാധാരണ കുളം. മറ്റു കുളങ്ങള് പഴയകാലത്ത് ഉണ്ടാകുന്നതാണ്. എന്തിനാണ്? മൃഗങ്ങൾക്കും മറ്റും ഇറങ്ങി വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് കുളത്തിൽ ഒരു വാല് കുടിവിട്ടു. അതാണ് വാപ്പി എന്ന് പറയും. കൂപം എന്ന് പറയുമ്പോൾ മനുഷ്യൻ വെള്ളം കോരിയെടുത്ത് കുടിക്കുന്നു, അത് കൂപ്പും. തടാകം കുടിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റെല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് വലിയ തടാകങ്ങൾ ഉണ്ടാകുന്നു, കൃഷിക്കും മറ്റും വേണ്ടി. ആരാമം പൂന്തോട്ടവും മറ്റും ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾ എന്താണ്? തനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സത്കർമ്മങ്ങൾ എന്ന് പറയും. പിന്നെ ദത്തം അടുത്തൊരു കർമ്മത്തെ കുറിച്ച് പറയുന്നു. ഗൃഹസ്ഥന് മൂന്ന് കർമ്മങ്ങളാണ്: ഇഷ്ടം, പൂർത്തം, ദത്തം. അതിൽ ദത്തം എന്താണ്? ബഹിർവേദി യഥാശക്തി അർഹേഭ്യോ ദ്രവ്യ വിഭാഗോ സംവിഭാഗോ ദത്തം, ദാനം ചെയ്യുക എന്നത്. അത് എന്ത് പറഞ്ഞു? ബഹിർവേദി എന്നെന്തുകൊണ്ട് പറഞ്ഞു? വേദി എന്ന് പറഞ്ഞാൽ യാഗം, യാഗവേദി. അവിടെ അശ്വമേധം പോലുള്ള യാഗങ്ങൾ നടത്തിയിട്ട് അവിടെ ദാനം ചെയ്യുന്നു. പക്ഷെ അത് എല്ലാവർക്കും കിട്ടത്തില്ല. മുഖ്യമായിട്ടും അതിന്റെ അവകാശികൾ ആരാണ്? പുരോഹിതന്മാരാണ്. അവർക്കാണ് ദാനം ചെയ്യുന്നത്, അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു പ്രതിഫലം പോലെ. ദത്തം അതല്ല, കാരണം അത് നേരത്തെ പറഞ്ഞു, ഇഷ്ടത്തിൽ അത് വന്നു കഴിഞ്ഞു അഗ്നിഹോത്രം അത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ദാനവും. ദത്തം അതല്ല, ബഹിർവേദി. അല്ലാതെ സാധുക്കൾക്കും മറ്റും കൊടുക്കുക. പുറമെ യഥാശക്തി, അവനവന്റെ ശക്തിക്കനുസരിച്ച് അർഹേഭ്യോ, ആരാണോ അത് അർഹിക്കുന്നത്, ആർക്കാണോ അത് ആവശ്യമായി വരുന്നത്, അങ്ങനെയുള്ള സാധുക്കൾക്ക് ദ്രവ്യ സംവിഭാഗവും തന്റെ സ്വത്തിനെ പകുത്തു കൊടുക്കുക ആണ് ദത്തം. ഇതെല്ലാം വളരെ ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ്. ഇഷ്ടം, അഗ്നിഹോത്രാദി വൈദിക കർമ്മം ചെയ്യുക. പൂർത്തം, സമൂഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുക. ദത്തം, വിശേഷിച്ച് ഇത് ഇതുകൂടാതെ തന്നെ ദാനം ചെയ്യുക, തന്റെ സമ്പത്തിന് ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഇത്രയും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുന്നവരും എന്ത് ചെയ്യുന്നു? ദക്ഷിണായന മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതാണ് സാധാരണ കർമ്മത്തിന്റെ ഫലം. സത്കർമ്മങ്ങൾ ചെയ്താൽ അത് ജീവന്റെ ഊർജഗതിക്ക് ഉപകരിക്കത്തുള്ളൂ, മോക്ഷത്തിന് ഉപകരിക്കത്തില്ല. നമ്മൾ ഗീതാ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇന്ന് പലർക്കും സംശയമുണ്ടായി, ഇതെങ്ങനെ ശരിയാകും? ഇപ്പൊ അതിവിടെ അത് വ്യക്തമാക്കിയാണ്. അതാണ് പറഞ്ഞത്, ഇതും ചാന്ദോഗ്യവും ഗീതവുമായിട്ട് ബന്ധമുള്ളത്. നിത്യവും വിധം പരിചരണ പരിത്രാണാദി ഉപാസതയെ പരിചരണം, മറ്റുള്ളവരെ സേവിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. പരിത്രാണം, മറ്റുള്ളവരെ രക്ഷിക്കുക, ദുഃഖം ആർത്തന്മാരെ രക്ഷിക്കുക, അവശത അനുഭവിക്കുന്നവരെ പരിചരിക്കുക. ഈ പ്രവർത്തനങ്ങളെല്ലാം ഇതേപോലെ, ഇതെല്ലാം ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. ഇതി ശബ്ദസ്യ പ്രകാര പ്രദർശനാർത്ഥത്വ, അത് പറഞ്ഞു ദത്തം ഇതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെല്ലാം സത്കർമ്മങ്ങളുണ്ടോ അതിനെല്ലാം എടുക്കും. പ്രകാരാർത്ഥത്തിലാണ് ഇതി ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് സദൃശാർത്ഥം, പ്രകാരം സാദൃശ്യാർത്ഥം. ഇഷ്ടപൂർത്ത ദത്തങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കർമ്മങ്ങൾ കൂടാതെ എന്തെല്ലാം സത്കർമ്മം ചെയ്യാം, അതെല്ലാം ഇനി ഉൾപ്പെടുത്തിക്കൊണ്ട് ആശുപത്രി, സ്കൂള്, ഇതെല്ലാം എന്നായി ദീപൻ സദൃശർത്ഥത്തിലാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തുവരും? ദർശനവർജിതത്വ. പക്ഷെ അവർക്കൊരു കുഴപ്പമുണ്ടെന്നാണ്, ദർശനമില്ല എന്നർത്ഥം. പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു, എല്ലാ സത്കർമ്മങ്ങളാണ്, നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നത്, പക്ഷെ ദർശനമില്ല. മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് കിട്ടും, പക്ഷെ എന്ത് മോക്ഷമാണ്? ധൂമം, പുകയാണ്. ധൂമാഭിമാനിനിയും ദേവതാം അഭി സംഭവന്തി പ്രതിപദ്യന്തേ. ധൂമാഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നു. ഉപാസകൻ അങ്ങനെയല്ല, അർച്ചിരഭിമാനിയായ ദേവതയെ പ്രാപിക്കുമ്പോൾ ഇവരെവിടെയാ പോകുന്നത്? ധൂമാഭിമാനിയായിട്ടുള്ള ദേവതയെ പ്രാപിക്കുന്നു. ശ്രുതി പറയുന്നു, സത്കർമ്മങ്ങളുടെ ഫലം, ആത്യന്തികമായ ഫലം അതാണ്. ഇവിടെയാണ് ആ ദർശനം എന്ന് പറയുന്നിടത്താണ് നമ്മൾ കർമ്മവും കർമ്മയോഗവും തമ്മിൽ, സത്കർമ്മവും കർമ്മയോഗവും തമ്മിൽ വേർതിരിച്ചത് ഗീതയിൽ. എന്താ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാ. എന്താണ് ദർശനവർജിതത്തോടെ ദർശനം തന്നെ ഉപാസന? കർമ്മത്തോട് വേണ്ട ഭാവനകൾ ഇല്ലാതെ വരുന്നു. കർമ്മം ചെയ്യുന്നു, ചെയ്യുന്നത് ശ്രേഷ്ഠമായ കർമ്മമാണ്, പക്ഷേ അവിടെ ജീവൻ ഊർധ്വഗതി ഉണ്ടാവുന്നു, പക്ഷെ മോക്ഷം കർമ്മഫലം ജീവന്റെ ഊർധ്വഗതിയാണ്. തയാ അതിവാഹിത ധൂമാത് രാത്രിയും രാത്രി ദേവതാം രാത്രി അപരപക്ഷ ദേവതാം ഏവ കൃഷ്ണപക്ഷ അഭിമാനിനി അപരപക്ഷ ധ്യാൻ ഷൺമാസാൻ ദക്ഷിണ ദക്ഷിണാം ദിശാമേദി സവിത. ഇതെല്ലാം ഗീതയിൽ ചർച്ച ചെയ്തതാണ്. അവിടെ നിന്ന് രാത്രി അഭിമാനിയായ ദേവതയെ എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞൊരു നേരെ വിവരീതം. അവിടെ പകല് ശുക്ലപക്ഷം, ഇവിടെ നേരെ കൃഷ്ണപക്ഷമായി. ഇവിടെ രാത്രി അഭിമാനി ദേവത എന്നാണ് സാധാരണ പറയുന്ന പോലെ. ആള് മാന്യനാണ്, പകലൊന്നും പുറത്തിറങ്ങി നടക്കാൻ തരത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ചെയ്യുന്നത് സത്കർമ്മമാണ്, പോകുന്ന വഴി മോശം. രാത്രിയാ സഞ്ചാരം. രാത്രിയിൽ അപരപക്ഷ ദേവത കൃഷ്ണപക്ഷ അഭിമാനി ദേവത പ്രാപിക്കുന്നു. അവരാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. അപരപക്ഷാൻ ഞാൻ മാസാൻ ദക്ഷിണ ദക്ഷിണ ദിശ ഏരി ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നു. സവിത താൻ മാസ ദക്ഷിണായന ഷൺമാസ അഭിമാനിനി ദേവത പ്രതിപദ്ധ്യന്തി. അവിടെയെല്ലാം ദേവതകളാണ്. കാലത്തെക്കുറിച്ച് പറയുന്നുള്ള ആ ദേവതകൾ വരെ നയിച്ചുകൊണ്ട് പോകുന്നു. സംഘചാരണ്യോഹി ഷൺമാസ ദേവതായതി മാസാനി ബഹുവചന. മാസാനെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? മാസം എന്ന് പറഞ്ഞപ്പോൾ, കാരണം ഈ ഷൺമാസ ദേവതകൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാണ്, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. പറഞ്ഞിട്ടുണ്ടല്ലോ, സർവത്തിനുള്ള ദേവതയുണ്ട്, കാലത്തിന് ഒരു ദേവതയുണ്ട്, ദേശത്തിന് ദേവതയുണ്ട്, സർവചരാചരങ്ങൾക്കും ദേവതയുണ്ട്. ഷൺമാസ ദേവതകൾ നീതി കർമ്മിണ പ്രകൃത സംവത്സരൻ സംവത്സര അഭിമാനി ദേവതാണ്. മുമ്പ് ദേവയാനത്തിൽ പറഞ്ഞത് ഇവർ സംവത്സര അഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നില്ല. ഇവിടെ ഒന്നാണ് തിരിയുന്നത്. നേരത്തെ ചോദിച്ചല്ലോ ഇവരെവിടുന്നാ തിരിയുന്നതെന്ന്. ഗൗതമനോട് ചോദിച്ചു, എവിടെ വെച്ചാൽ ഇവർ തിരിഞ്ഞു പോകുന്ന ആ പിരിയുന്ന ആ ജംഗ്ഷനെ കുറിച്ച് പറയുന്നു. അവർ സംവത്സര അഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നുണ്ട്. കുതഹപ്പിന് സംവത്സര പ്രാപ്തി പ്രസംഗോ യഥ പ്രതിഷിദ്ധ്യതേ അസ്ഥി പ്രസംഗ സംവത്സരസ് ഏകസ്യ അമയഭൂതി ദക്ഷിണോത്തരായണേ തത്ര അർച്ചിതാദി മാർഗ പ്രവൃത്താനാം ഉദഗയന മാസേഭ്യോ അവയവിന സംവത്സരസ് പ്രാപ്തിരുത്ത. സംവത്സരത്തെ പ്രാപിക്കുന്നില്ല, അതെന്താ ചർച്ചയ്ക്കുന്നു? കാരണം ദേവയാനത്തെ കുറിച്ച് പറഞ്ഞു. പറഞ്ഞു ഒരു സംവത്സര ദേവതയെ പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? സംവത്സരത്തിന്റെ ഭാഗമാണ് ദക്ഷിണായനും ഉത്തരായനും. പക്ഷേ ഇവര് ഈ കറുത്ത പക്ഷത്തിന്റെ വഴിക്ക് പോകുന്നവര് സംവത്സരാഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നില്ല. ആ തൈഹാബി തദവയഭൂതാനാം ദക്ഷിണായന മാർഗാനാം പ്രാപ്തി ശ്രുത്വ. ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ദക്ഷിണായന മാർഗമാസങ്ങളുടെ പ്രാപ്തി ചിന്തിച്ചിട്ട് തദവയവിന് സംവത്സരശാവി പൂർവത് പ്രാപ്തി ആപന്നായി തീർഹ തത്പ്രാപ്തി പ്രസിദ്ധിരേ നീതി സംവത്സരാഭിമാനം സംവത്സരം അഭിപ്രാപ്തി. അതുകൊണ്ട് ഇവരു ഇനി സംവത്സര അഭിമാനിയായ ദേവതയെ പ്രാപിക്കും. അങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നേരെ സൂര്യലോകത്തിലേക്ക് പോകുന്നു, അതായത് ബ്രഹ്മലോകത്തിലേക്ക്. അവരവിടെ ചെന്ന് തിരിയുന്നു. എങ്ങനെ? മാസേഭ്യ പിതർലോകം, അങ്ങോട്ട് തിരിയുന്നു.

0: ഇതാണ് ചോദിച്ചത്. ഈ ദക്ഷിണായന മാർഗത്തിലൂടെയും ഉത്തരായണ മാർഗത്തിലൂടെയും പോകുന്നവർ എവിടെ ചെന്നാണ് തിരിഞ്ഞു പോകുന്നത്? പിതൃലോകം, പിതൃലോകം ആകാശം, ആകാശ ചന്ദ്രമസം. കോസോ യഹ്തൈപ്രപിതേ ചന്ദ്രമ യേശ ദർശിതി അന്തരീക്ഷേ സോമോ രാജ ബ്രാഹ്മണാനാം സദന്നം ദേവാനാം തം ചാന്ദ്രമസം അന്നം ദേവ ഇന്ദ്രാദിയോ ഭക്ഷയന്തി. ഇവിടെ ഈ സത്കർമ്മങ്ങളെല്ലാം ചെയ്ത് എന്താണോ അവസാനം ചന്ദ്രലോകത്തിലെത്തിക്കഴിഞ്ഞാലോ സോമു രാജ, അത് സോമു രാജ ബ്രാഹ്മണാണ്, അതൊക്കെ ഭക്ഷ്യകാലം കൂട്ടി ചേർക്കുന്ന ഇതെല്ലാ ക്രെഡിറ്റും ബ്രാഹ്മണനിരുന്നോട്ടെ. തദന്നം ദേവാന, അതെന്താണ് ശ്രുതിയിൽ അത് അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നു, തിരികെ കേട്ടുന്ന ബ്രാഹ്മണാന തദന്നം ദേവാന, ദേവന്മാരുടെ അന്നമായി തീരുന്നു അവർ എന്ന് ശ്രുതി പറയുന്നു. മാസേഭ്യ പിതൃലോകം പിതൃലോകാൽ ആകാശം ആകാശ ചന്ദ്രമസം യേശ സോമു രാജ തദ്ദേവാനം അന്നം, ദേവന്മാരുടെ അന്നമായി തീരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് തം ചന്ദ്രമസം അന്നം ദേവ ഇന്ദ്രാദി പക്ഷേന്ത്യ ചന്ദ്രലോകത്തിൽ എത്തിച്ചേരുന്ന ഈ ജീവന്മാരെ ദേവന്മാർ ശാപ്പെടുന്നു. ഇന്ദ്രാദിയോ പക്ഷേന്തി, ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കിടന്ന് സത്കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് അഹോരാത്രം പണിയെടുത്തിട്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ ചെല്ലുമ്പോൾ അവർ പിടിച്ച് തിന്നുന്നു ഭക്ഷിക്കുന്നു. അതസ്തേ ധൂമാദിനാകത്വ ചന്ദ്രഭൂത കർമ്മിണ ദേവർ ഭക്ഷ്യന്തി. അങ്ങനെ കർമ്മികൾ ധൂമമാർഗത്തിലൂടെ സഞ്ചരിച്ച് ചന്ദ്രലോകത്തിലെത്തിക്കഴിഞ്ഞാൽ ദേവന്മാർ ഭക്ഷിക്കും. നന്നു അനർത്ഥായ ഇഷ്ടാധികരണം യദ്യ അന്നഭൂത ദേവിയിൽ ഭക്ഷീരൻ പറയുന്നു. ഇത് വലിയ കഷ്ടമാണല്ലോ, അഗ്നിഹോത്രാദി വൈദിക കർമ്മങ്ങൾ ചെയ്തു, ലോകത്തിന് ഉപകാരമുള്ള കർമ്മങ്ങൾ ചെയ്തു, പരിചരണം പരിത്രാണം തുടങ്ങിയ സത്കർമ്മങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം ദേവന്മാർ പിടിച്ച് ഭക്ഷിക്കുന്നു, ഇതിനാണോ ഇവിടെ ഇത് ചെയ്തത് ചോദിക്കുകയാണ്. സ്വാഭാവികമായും ചോദിച്ചു പോകും തം ദേവ ഭക്ഷയന്തി. പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലവതാരങ്ങൾ സത്കർമ്മം ചെയ്യും. സത്കർമ്മത്തിന്റെ ഫലം മോശമാണെന്ന് പറഞ്ഞാൽ അവൻ പറയുന്നു മേഷദോഷ. അങ്ങനെ ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അന്നമിത്തി ഉപകരണ മാത്ര വിവക്ഷിതത്വ. അന്നം എന്ന് പറഞ്ഞാൽ ഉപകരണം എന്നുള്ള അർത്ഥം കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവന്മാരുടെ ഭോഗത്തിന് ഉപകരണമായി തീരുന്നു. ഇവിടെ ചെല്ലുന്നവരവിടെ ചന്ദ്രലോകത്ത് ചെന്നു കഴിഞ്ഞാൽ അവർ അവിടെ സുഖിക്കുന്നുണ്ട്, അവർക്കവിടെ സുഖം തന്നെയാണ്, ദുഃഖമൊന്നുമില്ല. പക്ഷേ ദേവന്മാർ അവരുടെ സുഖത്തിന് ഇവരെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇവർ പണി ചെയ്ത് ശീലിച്ചവരാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഈ പണിക്ക് ആളിന്റെ ആവശ്യമുണ്ട്. അല്ലെ, ദേവന്മാർക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ തന്നെ ഓരോരുത്തർ ഓരോ ജോലിയിലേർപ്പെടും, അവരുടെ കാല് തടവാനും കൈ തടവാനും ഒക്കെ. നഹിത്തെ കേവല ഉച്ഛേപീണ ദേവീർ ഭക്ഷ്യന്റെ, അവരെ ദേവന്മാർ പിടിച്ച് വാക്യകത്ത് വെച്ച് ഭക്ഷിക്കുന്നു എന്നുള്ള അർത്ഥമുണ്ട്. അതൊന്നും ചെയ്യത്തില്ല, തിന്നുകളയത്തില്ല. കിം ദർഹി ഉപകരണം മാത്രം ദേവാനാം ഭവതി, അവര് ദേവന്മാർക്ക് കേവല ഉപകരണമാകുന്നു, ദേവന്മാരുടെ ഭൃത്യന്മാരും മറ്റാവുന്നു. പക്ഷെ അവിടെ നല്ല ഭക്ഷണവും നല്ല ശമ്പളവും ഒക്കെ കിട്ടും, അതുകൊണ്ട് ദുഃഖമില്ല, അവിടെ സന്തോഷമായിട്ട് അവിടെ ജീവിക്കാം. പക്ഷെ എന്നാലും ദേവന്മാരുടെ ഉപകരണമാകുന്നു. എന്തുകൊണ്ട്? കർമ്മം ചെയ്യും. അതുകൊണ്ട് കർമ്മം ചെയ്യരുതെന്നല്ല, ഉപാസനയുടെ വേണമെന്നാണ്. ഉപാസന ഉണ്ടെങ്കിൽ അബദ്ധം പറ്റത്തില്ല. കേവല കർമ്മം ചെയ്യുന്നവർക്ക് സത്കർമ്മം ചെയ്യുന്നവർക്ക് ഇതാണ്. കിന്തർഹി ഉപകരണം മാത്രം ദേവാനം ഭവന്തി തേ സ്ത്രീ പശുഭൃത്യാധിപത്. ഇവിടെയാണ് ചെറിയ അപകടം പതിഞ്ഞിരിക്കുന്ന സ്ഥലം. ഭാഷ്യക്കാരന്റെ സ്വന്തം സംഭാവനയാണ്, മന്ത്രത്തിലൊന്നും ഉണ്ടാകില്ല. ഈ ഉപകരണം എന്ന് വെച്ചാൽ എന്താണ്? സുഖത്തിലുള്ള ഉപകരണം. അത് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ സുഖത്തിന്റെ ഉപകരണം എന്ന് പറയുന്നത്? അതിന് മൂന്ന് പേരെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്ത്രീ. സ്ത്രീ എന്ന് പറയുന്നത് സുഖത്തിന്റെ ഉപകരണമാണ്. ഇതിനെ വിശദീകരിക്കുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്ന കൂടാതെ. പശു, മൃഗങ്ങൾ, പശു എന്ന് വെച്ചാൽ നമ്മുടെ പശു അല്ല, പശു. സ്ത്രീ എങ്ങനെ ഉപകരണമാകുന്നു? പുരുഷന്റെ സുഖത്തിനുള്ള ഉപകരണമാണ്. സ്ത്രീ ലോകത്തിൽ അങ്ങനെയാണ്. പശു, മൃഗങ്ങൾ എന്ന് പറയുന്നത് ആന, കുതിര, ഒക്കെ സവാരിക്ക് പോയിരിക്കാൻ കഴുത, പശു, ആട്, ഇതൊക്കെ പാല് കറന്നെടുക്ക സുഖത്തിന് ഉപകരണമാണ്. ഭൃത്യൻ രാജാവിന്റെ ഉപകരണമാണ്, രാജാവ് ഭൃത്യനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നു. ഈ ലോകത്തിൽ സ്ത്രീയും പശുവും ഭൃത്യനും എല്ലാം സുഖത്തിന്റെ ഉപകരണങ്ങൾ എന്നാണ് നമ്മുടെ ഭാഷ്യകാരന്റെ പക്ഷം. ഇത് ഇന്ന് സ്ത്രീകൾ അംഗീകരിച്ചു കൊടുക്കും, സമ്മതിച്ചു കൊടുക്കും. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ സുഖത്തിനുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് പറഞ്ഞു ഭാഷകാരൻ പറഞ്ഞാലല്ല, ആര് പറഞ്ഞാലും അംഗീകരിക്കത്തില്ല. പക്ഷെ അന്നത്തെ കാഴ്ചപ്പാട് ഇതായിരുന്നു. എന്ന് പറയുമ്പോൾ ഇതും ഒരു ശൂദ്രന്റെ കാര്യം പറഞ്ഞാലും ഒരു വിവാദമാണ്. പറയണോ പറയണ്ടേ? ഞാൻ ആലോചിക്കുന്നു, എന്തായാലും പറയാം. കാരണം വ്യാഖ്യാനത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? പദശ്ചേത് പദാർത്ഥോക്തി വിഗ്രഹവും വാക്യയോജന ആക്ഷേപിച്ച് സമാധാനം വ്യാഖ്യാനം ഷഡ്വിധം മതം. വ്യാഖ്യാനിക്കുന്നവര് ഈ പറയുന്ന എല്ലാം പാലിക്കണമെന്നാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാണ് ആക്ഷേപവും സമാധാനം. വ്യാഖ്യാനത്തിന് എന്തെങ്കിലും പൂർവപക്ഷങ്ങളുണ്ടെങ്കിൽ അതിനെ ഉന്നയിച്ച് അതിന് സമാധാനം പറയണം. അത് വ്യാഖ്യാനത്തിന്റെ ശൈലിയാണ്. എന്റെ ജോലി ഇത് വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ ഇതിനോട് വരുന്ന ആക്ഷേപങ്ങളും സമാധാനങ്ങളും പറഞ്ഞേ പറ്റും. അപ്പൊ സ്ത്രീ ഇവിടെ ചേർത്തിരിക്കുന്ന പശുവിനോട്, മൃഗത്തോടാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ആര്? ഭാഷകാരൻ. മന്ത്രത്തിലല്ല, അത് വൃത്തിയിൽ ശ്രദ്ധിക്കുന്നു. അടുത്ത ജന്മത്തെ കുറിച്ചൊക്കെ പറയും. ദുഷ്കർമ്മം ചെയ്യുന്നവൻ ചണ്ടാളനായി ജനിക്കുമെന്നും പറ്റുന്നു പറയും. അത് വേറെ വിഷയം. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്ന സന്ദർഭം എന്താണ്? സുഖ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് മൃഗത്തോടൊപ്പം ചേർത്തിരിക്കുന്ന സ്ത്രീയാണ്. അപ്പൊ സ്ത്രീക്ക് സമൂഹത്തിൽ സ്ഥാനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സുഖത്തിന്റെ ഉപകരണം, ആരുടെ? പുരുഷന്റെ. ഈ പറഞ്ഞിരിക്കുന്നത് ന്യായമാണോ എന്നുള്ളതാണ്. ന്യായമല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇതിനെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് പലതരത്തിൽ. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? അതാണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാനും ഇത് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ ശരിയാണോ? സ്ത്രീ പുരുഷന്റെ സുഖത്തിനുള്ള ഉപകരണമാണെന്ന് അത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. രജ്ജസർപ്പം എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സാങ്കല്യമുണ്ട്. ചെല്ലു പറയുന്നത് ഇത് അന്നത്തെ കാലത്തെ രീതിക്ക് പറഞ്ഞാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സങ്കല്പിച്ചിരുന്നു, ആ കാലത്തിനനുസരിച്ച് പറഞ്ഞു പോയതാണ്. അതും ശരിയല്ല എന്നാണ് മറുപക്ഷം പറഞ്ഞത്. ഞാൻ പറയുന്നതെന്ന് എന്റെ അഭിപ്രായമാണ്. പല പക്ഷങ്ങൾ കേട്ടിട്ട് പൂർവപക്ഷങ്ങളും സമാധാനങ്ങളും ഞാൻ കേട്ടത് പറയുന്നു എന്ന് കരുതിയാണ്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എന്നോട് വിരോധം തോന്നും. അതല്ല, അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അങ്ങനെ ഒരു ഉപകരണമായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതെന്നാണ്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിനെ ഇവിടെ ഭാഷ്യകാരൻ പിന്താങ്ങുന്നു. ആയിക്കോട്ടെ, സ്ത്രീ ഒരു ഉപകരണമായിക്കോട്ടെ, അതുകൊണ്ടാണ് പറയുന്നത്. വേറെ രീതി പറയുന്നത് സ്ത്രീ ശൂദ്രാദി ഭാഷ്യകാരൻ ശ്രമിക്കുന്നത് സ്ത്രീയും ശൂദ്രനും ഒരുപോലെയാണ്. അത് സ്ത്രീ എന്ന് പറയുമ്പോൾ അത് ബ്രാഹ്മണ സ്ത്രീയോ ക്ഷത്രിയ സ്ത്രീയോ വൈശ്യ സ്ത്രീയോ ആരായാലും ശരി, സ്ത്രീയാണോ ശൂദ്രനോടുകൂടി കൂട്ടിക്കെട്ടേണ്ട ഒന്നാണ്. ശൂദ്രനാണെങ്കിലോ അധമനാണ്. ഇവിടെ സ്ത്രീയെ കൂട്ടിക്കെട്ടിയിരിക്കുന്ന എന്തിനോട്? മൃഗത്തോട്. സ്ത്രീയും മൃഗവും ഒരുപോലെയാണ്, രണ്ടും സുഖത്തിന്റെ ഉപകരണമാണ്. അപ്പൊ ത്രികാലജ്ഞാനിയായ ശങ്കരാചാര്യർ ഇത് പറയുമ്പോ എന്താണ്, മൈ കോഫി ചെയ്യാൻ പോകണം. അത് പറയുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഞാൻ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ പറയത്തില്ല. എന്നാണ് പറഞ്ഞിരിക്കുന്നു. ഇത് ശരിയല്ല. ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് സമൂഹത്തിൽ വളരെ ഉന്നതമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, വെറും പുരുഷന്റെ ഉപകരണമായിരുന്നു. ഇത് എഴുതി വെച്ച ആരായാലും ശരി, അതറിയാവുന്ന ആളാണ് എഴുതി വെച്ചത്. ഭാഷകാരനും ഇനി മറ്റാരെങ്കിലും ആയിക്കൊള്ളട്ടെ. എന്നിട്ട് ഇത് എഴുതി വെച്ചത് പ്രചരിപ്പിച്ചു. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഈ ആശയം വരുന്നു, സ്ത്രീ പുരുഷന്റെ ഉപഭോഗ സാധനമാണെന്നത്. അങ്ങനെ പ്രചരിപ്പിച്ചെന്ത് ചെയ്തു? ഇപ്പൊ ഇതിനെ ഇത് ശരിയെന്ന് പറയുന്ന പുരുഷന്മാരുടെ സ്ത്രീകൾ അങ്ങനെ മാറി. സ്ത്രീകളുടെ മനസ്സിൽ തന്നെ അടിമത്തം വന്നു, അത് ശരിയായിരിക്കും. ഇത് മനഃപൂർവ്വം പ്രചരിപ്പിച്ചതാണ്. പക്ഷെ അതിനെ സ്ത്രീകൾ തന്നെ എന്ത് ചെയ്യുന്നു? അതിനംഗീകരിച്ചു. അത് അങ്ങനെയാണല്ലോ പഴക്കങ്ങൾ. ഇത് കേട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് സ്ത്രീയുടെ മനസ്സിൽ തന്നെ വിചാരങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്ക് വേദാധ്യയനം മറ്റും നിഷേധിച്ചത്. സ്ത്രീകൾക്ക് വേദാധ്യയനം നിഷേധിച്ചു മാത്രമല്ല, സ്ത്രീകളെ സ്വയം തീരുമാനിച്ച് ഞങ്ങൾക്ക് വേദാധ്യയനൊന്നും വേണ്ട. അതിനവരവരുടേതായ സമാധാനവും പറയും, ഒന്നും പാടുള്ളതല്ല.
1: Om Namah Shivaya. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. Om Namah Shivaya.
2: Dear listeners of Shaivam.org, the following is Shukla Yajurvedam, Karma Shaka, Adhyayam 23.
3: Atha Trayovimshodhyayah. Om Imam Me Varuna Shrudhi Hava Madhyaja Mrulaya Tvam.

യജമാനോ ഹവിർഭീ അഹേളമാനോ വരുണേഹ ബോധ്യുരുഷഗ്നേ സമാന ആയുഃ പ്രമോഷീ വന്നോ അഗ്നേ വരുണസ്യ വിദ്വാൻ ദേവസ്യ ഹേളോ അവായാസി ശിഷ്ടാഃ യജിഷ്ഠോ വന്നീതമശ്വോഷൂചാനോ വിശ്വാദ്വേഷാഗ്നേസി പ്രമോ മുഗ്ധ്യസ്മതേ തത്വന്നോ അഗ്നേ വമോ ഭാവോ തീനേതിഷ്ഠോ അസ്യ ഉഷസോ വ്യുഷ്ടൗ അവായക്ഷ്വനോ വരുണ

ബ്രഹ്മ പ്രത്യംശം ബ്രഹ്മണാമുദേന ഹേനഹീനം ബ്രാഹീനം ധേനഹീനമീനമം കേശവാഹോദന സർവാഹംഗ സർവ പരസർവ തനോ സർവാഹംഗ ദേവ സർവ പരസർവ

ദന്താർവാൻഷന്നപരാൻഷന്നൈരേം തൈരേണമേകമാം കേശവാവോ ധനസർവാംഗസർവർവാ

ഭക്ഷണേനോകാദർശന പ്രാണോ വിരാട് പ്രാണോ ദേഷ്ടേ പ്രാണം സർവ ഉദാഹരേ പ്രാണോ ഹോ ചന്ദ്രമാ.

പശുറഹ ബൃഹദൈവാസ്ത്രീ പശുന്ദേ ശുഭമിഷ്ടേ ശുഭമിഷ്ടേ ദേവാനാം പുഷ്ടം സ്വച്ഛേ.

ദേവാവശ്യന്തമസംഹൃതത്യ പൂർണ്ണഗസ്വതാം സമുപോദൃഷ്ടന്തമജുരവോ ഹേനാർദ്ധമാസോർഗമമാരംഭത സത്മാർദ്ധമാസേ ദേവാഗിജ്യന്തെ പിതരോപശ്യന്തമസംഹൃതത്യ പൂർണ്ണഗസ്വതാം സമുപോദൃഷ്ടന്തമജുരവോ ഹേനമാർദ്ധ്യോർഗമമാരംഭത മനുഷ്യാവശ്യന്തമനുസരച്ചൂർണഗ്യസ്വഥാമുപോദരക്ഷന്തമജുഹോണഗ്രയേമോർജമവാരംഭര തദ്ജന്മനുഷ്യേഭ്യമുപക്രിയത്തെ താദശ്ചാരം ചശവോപശ്യന്തമനുസരച്ച

ആയുസ്സും നഷ്ടപ്പെടുന്നതും അവിടെയാണ്. ശരിയല്ല. നമുക്കെല്ലാം എന്നും ഒരു പ്രതിയോഗിയുണ്ട്. അത്രത്തോളം കാലം ഈശ്വരൻ നമുക്ക് വിശ്വാസം മാത്രമാണ്. ശബ്ദം എവിടെ ഏത് വ്യക്തിയിൽ കേവലമായി വരുന്നുവോ അതെല്ലാം ഈശ്വരനാണെന്നറിയുകയും ഏത് വ്യക്തി ശാരീരികമോ മാനസികമോ ഇന്ദ്രിയപരമായ രാഗം കൊണ്ട് നമ്മോട് എന്തു പറയുന്നുവോ അവിടെയൊക്കെ ഈശ്വര നിഷേധമാണെന്നറിയുകയും ചെയ്താൽ എളുപ്പമാണ്. പക്ഷേ നമ്മളുടെ ശരികൾ ശരിവെക്കുന്നത് കൊണ്ട് നമുക്ക് ആരോടും പ്രിയമുണ്ടാവില്ലല്ലോ. ഒരു കുഞ്ഞിനും അവന്റെ അച്ഛനോടും അമ്മയോടും അവന്റെ ശരികളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ മമതയുണ്ടാവില്ല. കാരണം അത് അവന് തന്നെ സമ്മതമായതാണ്. അതിന് സത്യിച്ച് പ്രത്യേകതയൊന്നും തരുന്നില്ല. മമതയെല്ലാം തെറ്റിനെ ശരിയാക്കി വ്യാഖ്യാനിക്കുന്നവരോട്. അങ്ങനെയല്ല, നമുക്ക് തെറ്റ് പറ്റുമ്പോഴും അതിനെ ശരിയായി വ്യാഖ്യാനിക്കുന്ന ഒരു അച്ഛനെ, ഒരമ്മയെ, ഒരാചാര്യനെ, ഒരു ഗുരുവിനെ, ഒരു സ്നേഹിതനെ തേടിയുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം മുഴുവൻ. അല്ലെന്നുണ്ടോ? അല്ലെന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ആരുമായും ചേരാൻ പറ്റില്ല. കാരണം അവനും അത് തേടി തന്നെയാണ് നമ്മുടെ അടുക്കിലോട്ട് ചേരേണ്ടതിനോട് ചേരേണ്ടെന്നപടി ചേരുമ്പോ ചേർച്ച തകരാറിലാക്കുന്നതാണ് ഈ ലൗകിക ജീവിതം. ശരിയല്ല. രണ്ടുപേരും ഒരുമിച്ചതെന്ന് പറയാം. അപ്പൊ അവർ തമ്മിൽ ഈ ചേർച്ച ഉണ്ടാവണം. നിന്റെ തെറ്റ് ഞാനും എന്റെ തെറ്റ് നീയും വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്നിടത്തോളം നമുക്ക് ഇരുവിച്ചു വാർത്തു. എന്റെ തെറ്റ് നീ തെറ്റാണെന്ന് കണ്ടാൽ, നിന്റെ ശരിയെ കൂടി വേണ്ടി വന്നാൽ ഞാൻ ഇവിടെ എല്ലാ ലൗകിക ബന്ധങ്ങളും ഈ തലത്തിലേ ഉള്ളൂ. ശരിയാണെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. സമസ്ത ലൗകിക ബന്ധങ്ങളും ഇവിടെ ഉള്ളു. ഇതിലൂടെ ആത്മബോധത്തിന്റെയോ അതിന്റെ ഏഴ് അയൽവക്കത്തോ എത്തില്ല. അപ്പൊ അതുകൊണ്ട് സൃഷ്ടിയിലെ ശ്രദ്ധ, എല്ലാ സൃഷ്ടിക്കും മുമ്പും ശ്രദ്ധ വേണം. ആ ശ്രദ്ധയിൽ നിന്ന് പ്രഥമം ബീജവപനം. ഏത് ബീജത്തിൽ? വാസനാ ബീജത്തിൽ. അവിടെയാ സൃഷ്ടി നടക്കുന്നത്. പഠിക്കാൻ എളുപ്പത്തിന് ഭരതൻ മാനായ കഥയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പഠിക്കാം. ഗീതാകാരനും ഇത് പറയും. യം യം വാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. അത് ഗീതയിൽ പറഞ്ഞത് കേട്ടിട്ട് ഒരേ അർത്ഥത്തിൽ മാത്രം പഠിക്കരുത്. മരണാസന്നനായ ഒരുവൻ മരിക്കാൻ പോകുന്ന സമയത്ത് എന്ത് സ്മരിച്ചുകൊണ്ട് മരിക്കുന്നുവോ അതായി അവൻ അടുത്ത ജന്മത്തിൽ വരുന്നു. ഇങ്ങനെയാണ് അതിന്റെ സ്ഥൂലമായൊരർത്ഥം. എന്തു സ്മരിച്ചുകൊണ്ട് നിങ്ങൾ സുഷുപ്തിയിലേക്ക് പോകുന്നുവോ, മുൻകർമ്മങ്ങളുടെ ഏത് തുടർച്ചയെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ സുഷുപ്തിയിലേക്ക് പോകുന്നുവോ, അതാണ് നിങ്ങളുടെ ജാഗ്രതയായി പൊട്ടിവിടരുന്നത് എന്ന് നിങ്ങളുടെ നിത്യപ്രളയത്തിലും. ഇവിടെ പ്രപഞ്ചത്തെ നിങ്ങൾക്ക് മാറ്റിമറിയാം. നിങ്ങളുടെ നിശബ്ദതയുടെ നിമിഷങ്ങളിൽ ചിച്ചക്തി എങ്ങനെ സങ്കല്പിച്ചിട്ടാണോ നിങ്ങളുടെ വ്യക്തിജീവിതം സമഷ്ടിയിൽ തുടരുന്നത്, അതായിത്തീരുന്നു എന്ന് നിങ്ങളുടെ നിത്യജീവിത സങ്കല്പത്തിലും. മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന്, മരിക്കാൻ പോകുന്ന ഒരുവൻ എന്തു സ്മരിക്കുന്നുവോ അതുപോലാണ് ഇനി അവന്റെ ജനനം. ജനിതക കലകളിൽ അവൻ സൂക്ഷിക്കുന്ന ഓർമ്മകളുമായാണ് അവൻ വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഓർമ്മകളോടുകൂടി വന്ന ഞാൻ എന്റെ ഓർമ്മകളെ പരിശോധിക്കുകയും നന്നാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അടുത്ത ജന്മം എനിക്ക് ഞാൻ ഇച്ഛിക്കുന്നത് പോലാക്കാം. അതിനാണല്ലോ ഇത് പഠിക്കുന്നത്. രണ്ട്, ഓരോ നിമിഷവും ജനിക്കുന്നവനാണ് ഞാൻ. എന്റെ ഓരോ നിമിഷത്തിനും ഇടയിൽ ഒരു മരണവും ഒരു ജനനവുമുണ്ട്. ഓരോ നിമിഷത്തിലും ഓരോ നിമിഷാർത്ഥത്തിലും എന്റെ കാലത്തിന്റെ ഏതേകകത്തിലും, നല്ലോണം ശ്രദ്ധിക്കണേ, എന്റെ കാലത്തിന്റെ ഏതേകകത്തിലും ജനിമരണങ്ങൾ കലർന്നാ നിൽക്കുന്നത്. എന്റെ മൃത്യുവിൽ നിന്നുണരുന്ന ഓരോ വാക്കും ഓരോ പുനഃസൃഷ്ടി നടത്തുകയാണ്. എന്റെ ഓരോ നോട്ടവും പുനഃസൃഷ്ടി നടത്തുകയാണ്. എന്നെ കാണുന്ന ഒരു വ്യക്തിയെ ഒരു ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോഴുള്ള നോട്ടത്തിൽ നിന്ന് അയാൾ എന്നെക്കുറിച്ചുണ്ടാക്കിയ യുഗങ്ങൾ നേടുന്ന കഥകളും കൽപ്പനകളും മുഴുവൻ ഇപ്പോൾ ഞാനൊന്ന് നോക്കുമ്പോൾ അത് അസ്ഥാനത്താണെന്ന് അയാളെ കൊണ്ടെത്തിക്കാൻ എന്റെ ഇന്നത്തെ നോട്ടത്തിന് കഴിയും. ശരിയല്ല. ഇയാളെ പണ്ട് ഞാൻ എന്നെ അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ആ കക്ഷി അല്ലല്ലോ ഇയാൾ. ഇത്ര മാറുവോ? ഇത്ര മാറുവോ? ഏറ്റവും വലിയ ശത്രുതയെ ഏറ്റവും വലിയ പ്രേമമായും ഏറ്റവും വലിയ പ്രേമത്തെ ഏറ്റവും വലിയ ശത്രുതയായും ഈ നിമിഷാർത്ഥത്തിന്റെ സൃഷ്ടികൾ കൊണ്ട് എനിക്ക് മാറ്റിമറിക്കാം. യം യം വാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം

0: അതെന്റെ നിമിഷാർത്ഥത്തിലെ സുഷുപ്തിയിലേക്ക് വരെ കുട്ടിക്കൊണ്ടുപോയി പഠിക്കാൻ പര്യാപ്തമാകുമാർ വിപുലമായാണ് ഭഗവാൻ എഴുതിയിരിക്കുന്നത്. സുഷുപ്തിയും സ്വപ്നവും ജാഗ്രതവും ഉണ്ട്. സ്വപ്നവും ജാഗ്രതവും ആ സുഷുപ്തിയാൽ അങ്കിതമാണ്. എന്റെ ഓരോ നിമിഷത്തിനും ഒരു സുഷുപ്തിയുണ്ട്. ഒരു നിശ്ചേഷ്ടതയിൽ നിന്നാണ് എന്റെ ജാഗ്രത ഉണർന്നു വരുന്നത്. ആ നിശ്ചേഷ്ടതയിൽ നിന്ന് യഥാതഥമായി നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല മനസ്സ് ഒക്കെ ആദ്യമായി എന്റെ മനസ്സ് നന്നാകണം. എങ്ങനെ നന്നാകുന്നു അതുപോലെ ലോകം. അവൻ വളരെ നല്ലവനായിരുന്നു, അവനെ മറ്റേയാൾ അടിച്ചു, അടിക്കില്ല. ഇങ്ങനെയാണ് ഭാരതീയ ചിന്ത. ഞാൻ വളരെ കൂടുതൽ ക്ലേശിച്ചു, വളരെ നല്ലവനായിരുന്നു, എന്നെ അയാൾ തെറി പറഞ്ഞു, പറയില്ല. അയാൾ വളരെ നല്ലവനായിരുന്നു, ഞാൻ അയാളെ തെറി പറഞ്ഞു. പഠിക്കേണ്ട രീതിയാ പറയുന്നു. ഇത് പഠിക്കുന്നത് നേരെ ഉൾത്തായിട്ടാണ് നമ്മൾ പഠിച്ചതിന്റെ. അവനത് അർഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് കൊടുത്തു, അതുകൊണ്ട് ഞാൻ രണ്ട് ചീത്ത വിളിച്ചു. അപ്പോൾ അവന്റെ തലത്തെ അപഗ്രഥിക്കാൻ എന്റെ തലം പോലും അറിയാത്ത ഞാൻ കേമനാകുന്നതോടെ പഠനം തീർന്നു. സത്യം മനസ്സിലാകുന്നില്ല. സ്വപ്നം ചോദിച്ചോണ്ട പറയുന്നത്.
1: അപ്പൊ
0: അത് ആ ചോദ്യം കൊണ്ട് തന്നെ പറഞ്ഞു. ഭാര്യയ്ക്ക് രണ്ട് കൊടുത്തു. നിങ്ങൾ കൊടുത്തിട്ട് ഭാര്യയുടെ അച്ഛനും അമ്മയും നാട്ടുകാരും വന്നപ്പോ നിങ്ങൾ പറഞ്ഞു അവൾ അർഹിക്കുന്നതാണ്. ഞാൻ രണ്ടല്ലേ കൊടുത്തുള്ളൂ, നിങ്ങളായിരുന്നെങ്കിൽ നാല് കൊടുക്കുമായിരുന്നു. അവിടെ പഠനം ആത്മനിഷ്ഠമല്ല, അവിടെ പഠനം വസ്തുനിഷ്ഠമാണ്. വസ്തുവിനെ അറിയണമെങ്കിൽ നിങ്ങൾ അത് നിങ്ങളെ അറിയണം. നിങ്ങളുടെ ബോധസത്ത ചാഞ്ചാടിയിട്ടാണ് വസ്തുവിനെ കാണുന്നതെങ്കിൽ നിങ്ങൾ വസ്തുവിനെ അല്ല കാണുന്നത്, നിങ്ങളെയാണ് കാണുന്നത്. പറഞ്ഞു മനസ്സിലായി. അതിന്റെ വികാരം നിങ്ങളിൽ നള്ളിച്ചു നിൽപ്പുണ്ടെങ്കിൽ കേൾക്കുന്ന അവരുടെ അച്ഛനമ്മമാർ നിങ്ങളെ വിശ്വസിക്കുകയും ഇല്ല. നേരെ നിങ്ങളുടെ വികാരമാണ് തെളിവ്, തെറ്റ് നിങ്ങളിലാണ്. അതാണ് സ്വപ്നം. ചോദിച്ച സ്വപ്നം അവിടെയാണ്. ഓരോ സുഷുപ്തിയിൽ നിന്നും നിങ്ങൾ ഉളവാക്കുന്ന സ്വപ്നങ്ങളാണ് കാരണം. ഭൂമാവിൽ സ്വപ്നങ്ങൾ ഉണ്ടാകാതിരിക്കുമെങ്കിൽ ഓരോ സുഷുപ്തിയും നിങ്ങൾക്ക് നിയന്ത്രണത്തിലെടുക്കാൻ കഴിയുമെങ്കിൽ ഈ വിശ്വം നിങ്ങൾക്ക് എങ്ങനെയും എടുത്തു കളിക്കാം. അതിനോരോ നിമിഷാർത്ഥത്തിലും ജാഗ്രത വേണം. ജാഗ്രത മീൻസ് ജാഗ്രതല്ല, ശ്രദ്ധ. അതിന് ഈശ്വരാനുഗ്രഹമാണ്. മറ്റൊരർത്ഥത്തിൽ ഈശ്വരാനുഗ്രഹമാണ്. അപ്പൊ വാസനയാലാണ്, ബീജവാസനയാലാണ് സൃഷ്ടി നടക്കുന്നത്. സമഷ്ടി വാസനയാലാണ് സമഷ്ടി സൃഷ്ടി നടക്കുന്നത്. ആ വാസന നിയന്ത്രിതമായാൽ, അപ്പോ വാസന തന്നെ മനുഷ്യ ബീജം. സൃഷ്ടി ആരംഭിക്കുവാൻ മുഖ്യ വാസന കർമ്മോ ഉപാധിക ബ്രഹ്മം. അതിനെയാണ് ബ്രഹ്മദ്രവം എന്ന് ആദ്യം പറഞ്ഞ വെള്ളം. അപ്പൊ ആക്ക് ധാതു വക്രഗതി എന്നർത്ഥം. മന്ദാകിനി പര്യായം വിയദ്ഗംഗാ സ്വർണദീ സുരദീ ദീർഘിക എന്ന്. സ്വർണദി എന്ന് പറഞ്ഞാൽ സ്വർഗനദി. സുരദീർഘിക, ഇവിടെ ദീർഘിക കുളമെന്നർത്ഥം. വാബീതു ദീർഘിക. അതിനുശേഷം പൃഥ്വിയിൽ തന്നെ ഈ സ്വർണഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു സാഗരൻ. കഥ അറിയാമെന്ന് കഥ ഞാൻ പറഞ്ഞ നേരം കളയണ്ട അല്ലേ. കപിലമഹർഷിയുടെ ആശ്രമത്തില് കുതിരയുന്നത് അല്ലേ. അതിനെ ചെന്നെടുക്കുമ്പോ കപിലൻ സങ്കല്പിച്ച് ഭസ്മമാക്കിയതും അങ്ങനെ സാഗരപുത്രന്മാര് സഗരന്മാര് മൊത്തം ഇതായതും അതില് പിന്നീട് അംശുമാൻ സഗരന്മാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചതും കപിലോപദേശപ്രകാരം. അംശുമാൻ പ്രയത്നിച്ചിട്ട് പറ്റാതെ വന്നിടത്ത് ദിലീപൻ തുടങ്ങുന്നതും ദിലീപന്റെ പ്രയത്നവും വഴിക്ക് വെച്ച് തീരുമ്പോൾ വീണ്ടും ഭഗീരഥൻ ഏറ്റെടുക്കുന്നതും സാഗരൻ ഏറ്റെടുക്കുന്നതും ആ സാഗരൻ ഏറ്റെടുത്ത് ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടിരുന്നതുമായ കഥയൊക്കെ കാൽപ്പനികമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഥയുടെ പിന്നിലുള്ള ആധ്യാത്മികതയൊന്നും ചിലപ്പം പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടാവണമെന്നില്ല, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഉണ്ടാവണമെന്നില്ല, നീറ്റ് നോട്ട്. അപ്പൊ അതിന് പഠിക്കാൻ എളുപ്പം. ഗംഗയ്ക്ക് മൂന്ന് ധാരകളാണ് പുരാണങ്ങൾ പറയുന്നത്. ഒന്ന് സ്വർഗത്തിൽ, രണ്ട് പൃഥ്വിയിൽ, മൂന്ന് പാതാളത്തിൽ. സ്വർഗംഗ, ഭൂഗംഗ, പാതാളഗംഗ എന്ന് ഗംഗയെ പറ്റി പറയും. ഈ മൂന്ന്, അതുകൊണ്ട് ത്രിപഥഗാമിനി എന്ന പേര്. തൃഷു പതിഷു ഗന്ധം ശീലം യസ്യ ത്രിപഥഗാമിനി. പുരാണങ്ങളൊക്കെ ഈ അല്ല, ഗംഗയും ഗംഗാജലവും ഒക്കെ വളരെ പവിത്രമാണ്. സ്ഥൂലമായും അങ്ങനെ തന്നെയാണ്. സൂക്ഷ്മമായി മാത്രമല്ല, ആധ്യാത്മിക അംശത്തിൽ മാത്രമല്ല, ലോകത്തിലെ സകല മാലിന്യവും വാരിയിടുന്ന ഗംഗയിലെ ജലം ഒരു കുപ്പി ഉണ്ടെന്ന് വീട്ടിവെച്ചാൽ അതിൽ പുഴുക്കൾ ഉണ്ടാവില്ല. ആ നിലയിലും അത് പവിത്രം തന്നെയാണ്, തർക്കമൊന്നുമില്ല. കാരണം പലരും പോയി ഗംഗാജലം കൊണ്ടൊന്ന് വീട്ടി വെക്കാറുണ്ട്. ബാക്കി ഏത് വെള്ളം എടുത്തു വെച്ചാലും, ഏത് കിണറ്റിലെ വെള്ളം എടുത്തു വെച്ചാലും അതില് കീടങ്ങൾ ഉണ്ടാവും. ഗംഗ ഏതറ്റത്തു നിന്നെടുത്താലും, ഏറ്റവും കൂടുതൽ ശവം ഒഴുകുന്ന കാശിയിൽ നിന്നെടുത്താലും ഉൾപ്പെടെ, ഏറ്റവും കൂടുതൽ ശവം ഒഴുകുന്നത് കാശിയിലാണ്. അവിടുന്ന് തന്നെ പോയി മുക്കിയെടുക്കുക. അപ്പുറത്ത് ശവം ഒഴുകുമ്പോൾ തന്നെ ഇപ്പുറത്തുനിന്ന് വെള്ളം മുക്കിയെടുക്കുക, കൊണ്ടുവന്ന് വെക്കുക. അത് ബാഹ്യമായും അവരുപമ കൊണ്ടുപോയപ്പോ ആ ഉപമ വളരെ ഗംഭീരമാണ്. ഇത് സിക്കന്ദർ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ആദ്യം പറഞ്ഞ ആളുകളിൽ ഒരാൾ സിക്കന്ദറാണ്. സിക്കന്ദറിനെ അറിയും
1: തോന്നും.
0: അപ്പൊ അത് ആരും ഉണ്ടോ ചോദിച്ചാൽ മാഷ് എവിടെ പോയി നോക്കിയാലും അങ്ങനെ തന്നെ കാണാം. ഗംഗയുടെ ഒരു പ്രത്യേകത അത് സിക്കന്ദറാണ് ആദ്യം പറയുന്നത്. സിക്കന്ദർ കേട്ടിട്ടില്ലേ? സിക്കന്ദറുടെ പേര് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് അയാള് ലോകപര്യടനത്തിനിറങ്ങുമ്പോ സോക്രട്ടീസ് പറഞ്ഞുവിടുന്ന ഒരു കാര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഖരാത്, സിക്കന്ദർ എന്നുള്ളത് ഭാരതീയ നാമം അലക്സാണ്ടറിന്, സുഖരാത് എന്നുള്ളത് സോക്രട്ടീസിന്റെ ഇന്ത്യൻ നാമം. പൗരാണിക ഋഷിമാര് അവിടുന്നുള്ള പേര് വന്നു കഴിഞ്ഞാൽ തർജ്ജമ ചെയ്യാതെ സ്വീകരിച്ചിരുന്നില്ല. ആർദർ ആവലൻ പേര് മാറ്റിയിട്ട് മാത്രമേ നമ്മൾ സ്വീകരിക്കാറുള്ളൂ. കാരണം നമ്മളുടെ ദേശത്തിന്റെ സംസ്കൃതിക്ക് ഇണങ്ങുമാർ അവരെ കാണാനുള്ള, ഉയർത്തി കാണുവാനുള്ള ഒരു മാനസികാവസ്ഥ എന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പേര് തന്നെ പേരാക്കി മാറ്റിക്കൊണ്ട് കാണാനുള്ള ഒരു വളർച്ച നമുക്കുണ്ട്. ഇത് വളർച്ചയാണ്, മോശമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ അതുകൊണ്ട് ആ സോക്രട്ടീസ് പോരുമ്പോ ഈ ഗംഗയിലെ ജലം സോക്രട്ടീസ് ചോദിക്കുന്നുണ്ട് സിക്കന്ദറിനോട്. ഗംഗയിലെ ജലം പിന്നെ ഋഷി അവരെ വന്ദിക്കുമ്പോ എന്റെ സന്ദേശം അറിയിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ കുണ്ടിയലണ്ട വസ്തുക്കളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ഗംഗാജലമാണ്. രണ്ട്, ഇവിടുത്തെ അനന്തനിധികളായ വൈദിക സംസ്കൃതിയിലെ ഗ്രന്ഥ സമുച്ചയങ്ങൾ ഇത് സിക്കന്ദർ സ്മരിക്കുന്നുണ്ട്. ഏതായാലും ആ കഥ വരെ. അപ്പം ഗംഗ മറ്റേ തരത്തിലും പവിത്രമാണ്. ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിലുമൊക്കെ പറയും. ആ ത്രിപഥഗാമിനിയായ ഭൂമിയിലേക്ക് വന്ന ചെറിയ ധാരയാണ് ഭഗീരഥൻ പൂർവന്മാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത്. ആ മന്ദാകിനി സലിലം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അതിന് ക്ഷീരതുല്യ ജല എന്നാ പറയാ, പരിശുദ്ധ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ സുമേരുവിന്റെ പുത്രി മനോരമ, മനോരമയെ ഹിമവാൻ പത്നിയായി സ്വീകരിക്കുക, അവളിൽ ഗംഗയുണ്ടായിട്ട് ആ ഗംഗയെ ദേവകൾ പ്രാർത്ഥിച്ച് ദേവലോകത്തേക്ക് കൊണ്ടുപോയി എന്ന് വാൽമീകി രാമായണം പറയും. ഭൂമിയിൽ നിന്ന് തന്നെ പോയ ഗംഗയാണ് അവിടെ എത്തിയതെന്നാണ് വാൽമീകി രാമായണ കഥ. ഗംഗാ സ്തോത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധവും വാൽമീകിയുടെ സ്തോത്രമാണ്. വാൽമീകി, വ്യാസൻ, കാളിദാസൻ, ശങ്കരൻ ഇവരെല്ലാം ഗംഗാ സ്തോത്രമുണ്ട്. വ്യാസന്റേത് ഗംഗ ഒഴുകുന്നതായി തോന്നുകയും ചെയ്യും. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനന്ത കേട്ടിട്ടില്ല? ഇത് ഗംഗാ സ്തോത്രമാണ്. അത് വ്യാസന്റെയാണ്, വേദവ്യാസന്റെയാണ്. അപ്പൊ ഇങ്ങനെ ഗംഗയെ കുറിച്ചൊക്കെ ഒരുപാട് കൃതികൾ നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള കൃതികളൊന്നും ഇപ്പൊ ഏതായാലും ഉണ്ടാവില്ല, അതിൽ പേടിക്കാനുമില്ല. ആ മന്ദാഗിരിയെ തന്നെയാണ് ഭഗീരഥൻ കൊണ്ടു. അപ്പൊ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ദേവകളുടെ അഭീഷ്ടപ്രകാരം പോയി അവിടെ നിന്ന് കൊണ്ടുവന്നൊക്കെയാണ് ഐതിഹ്യ കഥ. ഐതിഹ്യ കഥ നിർത്താൻ മതി, ആധ്യാത്മിക നമുക്ക് പുറകെ നോക്കാം. അപ്പൊ ആകാശഗംഗ സൂക്ഷ്മരൂപത്തിൽ ബ്രഹ്മദ്രവമാണ്. ആ ബ്രഹ്മദ്രവമായ, അതായത് ജീവാത്മാവ് പരലോക ഗമനം നടത്തുമ്പോൾ അപവേഷ്ടിതമായി പോകുന്നു എന്ന് പറയും. തദന്തര പ്രതിപത്തൌ രഹതി സംപരിശ്വത്ത എന്ന് വ്യാസൻ. അവിടെയാണ് അപരിവേഷ്ടിതമായി പോകുന്നത്. പ്രശ്ന നിരൂപണാഭ്യാം ലോകാന്തര പ്രതിപത്തിക്ക് വേണ്ടി ജീവാത്മാവ് ജലത്താൽ വേഷ്ടിതനായിട്ട് പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ യാത്ര. അതുകൊണ്ടാണ് ഈ കർമ്മം ചെയ്യുമ്പോഴൊക്കെ ജലം പ്രോഷണം ചെയ്യുന്നൊക്കെ. ജലം പ്രോഷണം ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്കുള്ള ജലം ഉണ്ടാവില്ല എന്നൊരു കാര്യകാരണ രൂപമായ ദേഹത്തേക്ക് വെച്ചിട്ട് സങ്കല്പിക്കും. അപ്പൊ ജലത്തിലാണ് ജീവന്റെ ആദ്യത്തെ തുളിപ്പും. ജലരൂപമാണ് ശുക്രവും. ജലരൂപമായിരിക്കുന്ന ഉംബീജവും ജലരൂപമായിരിക്കുന്ന സ്ത്രീ രജസ്സും തമ്മിൽ ചേർന്നിട്ടാണ് സൃഷ്ടി തന്നെ നടക്കുന്നത്. അതുകൊണ്ട് ജലമാണ് ഇതെല്ലാമെന്ന് പൗരാണികന്റെ കൽപ്പന. അത് ആദിശങ്കരാചാര്യരുടെ ഗംഗാ സ്തോത്രത്തിലും കാണാം. ഗംഗേ ത്രൈലോക്യസാരി സകല സുരവധു ദൗതവിസ്തീർണതോയെ പൂർണ്ണ ബ്രഹ്മസ്വരൂപേ ഹരിചരണ രജോ ഹാരിണീ സ്വർഗമാർഗേ പ്രായശ്ചിത്തം യതിസ്യ തവജലഗണിക ബ്രഹ്മഹത്യാദി ഭാവി കസ്ത്വം ശ്രോതും സമർത്ഥസ്ത്രി ജഗദാ ജഗദാഘ ഹരേ ദേവി ഗംഗേ പ്രസീദ എന്ന് ശ്രീശങ്കരൻ. അത് സ്തോത്രവും നിങ്ങൾക്ക് ഈ കൂടെ ഓർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മാത്രം. അപ്പൊ മൂന്ന് ലോകങ്ങളുടെയും ഭൂമി സ്വർഗം പാതാളം ഇതിന്റെ സാരവും ലൗകികമായി ഗംഗയാണ്. അപ്പൊ സമ്പൂർണ്ണ ജഗത്തിന്റെ സാരം ഗംഗയാണ്. എങ്ങനെ? അപ്പൊ ഗംഗയുടെ ആധ്യാത്മിക അർത്ഥം നോക്കിയാലേ ഇത് മനസ്സിലാവും. ഭൂസ്വർഗ പാതാളങ്ങൾ മൂന്നിന്റെയും സാരം ഗംഗയാണെന്ന് പറഞ്ഞാൽ സകലത്തിന്റെയും സാരം. അപ്പൊ ഗംഗ നൈരന്തര്യമുള്ളവളാണ്, ഗംഗ പ്രവാഹനിത്യതയുള്ളവളാണ്. പ്രവാഹനിത്യത നൈരന്തര്യം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഗംഗയെ പോയി കുളിച്ചിട്ട് മുങ്ങിട്ട് പൊങ്ങുമ്പോൾ ഞാൻ കുളിച്ചതും മാഷു കുളിച്ചതും ഒരേ ഗംഗയിലല്ല, എന്നാൽ ഒരേ ഗംഗയിലാണ്. ഞാൻ മുങ്ങിയിട്ട് പൊങ്ങിട്ട് പിന്നെ മുങ്ങുന്നത് ഒരേ ഗംഗയിലല്ല, എന്നാൽ ഒരേ ഗംഗയിലാണ്. പ്രവാഹനിത്യതയിൽ, കാരണം ആദ്യത്തെ വെള്ളം ഈ പ്രവാഹനിത്യതയുള്ള ഭൂസ്വർഗ പാതാളങ്ങളെ യോജിപ്പിക്കുന്ന ഗംഗ ഏതാണ്? പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിലെ പ്രവാഹനിത്യത ഏതാണ്? ഗംഗാശബ്ദം കൊണ്ട് അതാണ്. അപ്പൊ ഏതാണ് ആ പ്രവാഹനിത്യതയുള്ള കർമ്മം? പ്രപഞ്ചം നിലനിൽക്കുന്നത് കർമ്മത്തിലാണ്. കർമ്മത്തിന്റെ നിത്യതയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഒഴുക്ക്. നമ്മുടെ പൂർവന്മാരൊക്കെ ചെയ്ത് കൈമാറിത്തന്ന കർമ്മങ്ങളിലൂടെ കടന്നു കിടന്ന നമ്മുടെ ഇവിടം വരെത്തിയത്. പക്ഷേ ബോധം നമുക്ക് കുറവായതുകൊണ്ട് നമ്മൾ ജനിച്ച് നമ്മൾ മരിക്കുന്നത് വരെയുള്ള കർമ്മങ്ങളുടെ സ്വരൂപം മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അവിടെ നിങ്ങൾ ആധുനികമെന്നും പൗരാണികമെന്നും ഒക്കെ വേലി കെട്ടിത്തിരിക്കുന്നു. ഏതൊരറിവും അറിവായിത്തീരുന്നതിന് മുമ്പൊരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം. അപ്പൊ അറിവിന്റെ ഒരു ചാക്രിക ഗമനമാണ് ഈ പ്രപഞ്ചം. അറിവോ കർമ്മരൂപവുമാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം. കർമ്മരൂപമല്ലാത്ത ഒരറിവും പ്രപഞ്ചത്തിൽ ബാക്കിയുണ്ടാവില്ല. ഞാൻ പഠിക്കുന്നതും ഞാൻ ഉൾക്കൊള്ളുന്നതും ഞാൻ കാണുന്നതും ഞാൻ ചെയ്യുന്നതും എല്ലാം എന്റേതല്ല, എനിക്ക് മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്. അതിനെ പഠിച്ചാൽ അതിനു മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്. അതിനെ പഠിച്ചാൽ അതിനു മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്. എത്ര പുറകോട്ട് പോകാൻ കഴിയുന്നുവോ അത്രയും പുറകോട്ട് പോകുമ്പോൾ ഞാനും ഞാൻ പഠിച്ചതും ഇനി വരാനിരിക്കുന്നവൻ പഠിക്കുന്നതുമെല്ലാം അതിൽ പൂർണമായി ഉണ്ട് എന്നും അതാണ് കൂടുതൽ മനോഹരമെന്നും ഞാൻ പഠിച്ചു വന്നപ്പോഴുള്ള തെറ്റാണ് ദുഃഖങ്ങളെന്നും പഠിച്ചും പിരിച്ചും പോകും തോറും ദുഃഖം കൂടുകയാണെന്നും കാണാം. പ്രപഞ്ചഗമനത്തിന്റെ രീതി എത്രത്തോളം യാത്ര ഇങ്ങോട്ട് വന്നോ അത്രത്തോളം സത്യത്തിൽ നിന്നും അത്രത്തോളം ആനന്ദത്തിൽ നിന്നും അത്രത്തോളം അറിവിൽ നിന്നും അകന്നു എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് സമ്മതാവില്ലാത്ത കാര്യങ്ങളായി പറയും. സമ്മതമാവില്ലാത്ത കാര്യങ്ങളായി പറയും. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ ആരോഗ്യം എന്റെ അച്ഛനും എന്റെ അച്ഛന്റെ സമൂഹത്തിനും ഉണ്ടായിരുന്നു. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ അറിവ് ഭൗതികമായും ആധ്യാത്മികമായും എനിക്ക് മുമ്പുള്ള തലമുറയ്ക്കുണ്ടായിരുന്നു. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ സ്നേഹം, കരുണ, സത്യം, ധർമ്മം എന്റെ മുമ്പുള്ള തലമുറയ്ക്കുണ്ടായിരുന്നു. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ ഓജസ്സും തേജസ്സും എന്റെ മുമ്പുള്ള സമൂഹത്തിനുണ്ടായിരുന്നു. വെറും കൽപ്പനയായിട്ട് എടുക്കുക ഞാൻ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ. സമ്മതിക്കാൻ പറ്റാത്തവരെണ്ണം മാത്രം ഇങ്ങോട്ട് തിരിച്ചു പറയും. പഴകും തോറുമാണ് അറിവ് സത്യത്തോട് കൂടുതൽ എടുക്കുന്നത്. പഴയതാകും തോറുമാണ് അറിവ് മൂടുപടമില്ലാതെ തെളിയുന്നത്. പഴകും തോറുമാണ് സ്നേഹത്തിനും വാത്സല്യത്തിനും അഹിംസയ്ക്കും അസ്തേയത്തിനും ഒക്കെ അർത്ഥമുണ്ടാകുന്നു. ഇത്രയും എന്റെ ഒരു വെറും വാക്കായി, ദിസ് എ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞാൽ കൂട്ടരുത്, വെറും സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഒരു നിമിഷം നല്ലപോലെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ.
1: ശരിയാണ്.
0: അയൽവക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അച്ഛനമ്മമാരോടുള്ള ബന്ധങ്ങൾ, ശകാരിക്കുമ്പോഴും അടിക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും.
1: മോഡേൺ സയൻസ് പഠനം
0: ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ് ചെയ്തത്. സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഒരു ശതമാനം പോലും നിങ്ങൾ ഞാൻ പറയുന്നതിനോട് അനുകൂലിക്കണമെന്ന നിഷ്ഠയുള്ളവനല്ല. ഇറ്റ്സ് ഓൺലി എ സ്റ്റേറ്റ്മെന്റ്. ടേക്ക് ഇറ്റ് ആസ് എ സ്റ്റേറ്റ്മെന്റ്, മിയർ സ്റ്റേറ്റ്മെന്റ്. അല്ല, എന്റെ ശബ്ദം പോലും സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറഞ്ഞത്. അല്ല, നിങ്ങളെ കൊണ്ട് അതിന് പോസിറ്റീവായ ഒരു ഉത്തരം പറയിപ്പിക്കണമെന്ന മാനസികാവസ്ഥയോടുകൂടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റും അല്ല, വെറും ഒരു സ്റ്റേറ്റ്മെന്റ്.
1: ഈ ബന്ധങ്ങളിൽ ചില അസ്ഥാനത്തായിട്ട് തോന്നുന്നുണ്ടപ്പോ
0: നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിനെ വെറുതെ നോക്കുക. എല്ലാ അംശത്തിലും, പഠനത്തിന്റെ എല്ലാ അംശത്തിലും നോക്കുക.
2: പഠനത്തിന്റെ ഭൗതികപരമായിട്ട് നോക്കുന്ന സമയത്ത് എന്റെ ഉപ്പ് ഖുർആനുണ്ടായിരുന്നു പറഞ്ഞ പോലെ ലിപ്പം വരുന്നു.
0: അല്ല, ആ പഠനം അല്ലേ വെച്ച്. അങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് ഇന്ന് വരുന്നത്. അതങ്ങ് മാറ്റി വെക്കുക. ആ സ്റ്റേറ്റ്മെന്റിന്റെ പിന്നിലെ സത്യം, അന്തസത്ത, വെതർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്.
1: അതറിയുമ്പോൾ ഭാവി വളരെ അങ്ങോട്ടേക്ക് ഇനിയും പോകും.
0: അപ്പോൾ സത്യത്തിൽ ഭാവി എന്നതിനേക്കാൾ ഒരു പുറകോട്ട് പോക്ക് ആവശ്യമാണെന്ന് വരുമോ എന്നാണ് പിന്നെ ചിന്തിക്കേണ്ടത്. ആ ചിന്തയൊക്കെ നമുക്ക് പുറകെയാകാം. അതിനുമുമ്പ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? അത് മാത്രമാണ് ആലോചിക്കേണ്ടത്. ട്രൂ ആണോ? വക്കീലിന് മുമ്പുള്ള ഒരു വക്കീലിന്റെ സ്നേഹവും കാരുണ്യവും വരുന്നവനോട് ഒരു തൊഴിലെന്ന നിലയിൽ എടുക്കുന്നതും വക്കീലിന് ശേഷമുള്ള ഒരു വക്കീലിന്റെ മാനസിക ഭാവവും ആ തൊഴിലിൽ വെച്ച് അവഗ്രഹിക്കുന്നു. വക്കീലിന്റെ ആദ്യകാലത്ത് പ്രവൃത്തിയിൽ എടുക്കുന്നതായ ഒരു ജഡ്ജിന്റെ മനോഭാവവും അപവാദങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അത് മാറ്റി വെച്ചുകൊണ്ട് ജനറലായി ചോദിക്കുന്നു. അപവാദങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അപവാദത്തെ കണക്കിലെടുക്കരുത്. അപവാദം മീൻസ് എക്സെപ്ഷൻ. എക്സെപ്ഷനെ മാറ്റി വെച്ചിട്ടെടുത്താൽ പഴയ ജഡ്ജുമാണ്. അവരുടെ സ്വഭാവ സവിശേഷതകൾ, രാഷ്ട്രീയ നേതാക്കന്മാരോടും രാഷ്ട്രീയത്തോടും എക്സിക്യൂട്ടീവിനോടും തന്റെ മതത്തോടും ജാതിയോടും തന്റെ ചുറ്റുപാടുകളോടും അവർ പുലർത്തിപ്പോന്ന ബന്ധങ്ങൾ അവരുടെ വെർഡിക്റ്റിൽ പ്രതിഫലിച്ചിരുന്നുവോ ഇല്ലയോ എന്നുള്ളതിനെയും ഇന്നുള്ളവർ പറയുമ്പോൾ അതൊക്കെ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളതിനെയും അങ്ങനെയുള്ളതിനെ അപഗ്രഥിക്കാം. അങ്ങനെ അപഗ്രഥിക്കുമ്പോൾ ഇന്നലെയുടെ ആളുകളെക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന്, ഇതാണ് ചോദ്യത്തിന്റെ അന്തസത്ത. ഒരു വിദ്യാർത്ഥിയും ഒരു അധ്യാപകനും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്നലത്തെ അധ്യാപകന്റെ മാനസികാവസ്ഥ.
3: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാൻഡോഗ്യം മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമഃ ശിവായ.
4: കണ്ണാടിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രതിഫലിപ്പിച്ച് തന്നെ തീരതന്റെ സ്വഭാവമാണ്. എന്തുകൊണ്ട് സ്വഭാവം എന്നേ പറയാൻ പറ്റും. അങ്ങനെ സംഭവിക്കും. കണ്ണാടിന്റെ മുമ്പിൽ ചെല്ലുക, അതിലേക്ക് നോക്കുക, അത് പ്രതിഫലിപ്പിക്കാതിരിക്കുക. അവന്റെ യക്ഷിക്കഥകളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയും. യക്ഷി കണ്ണാടിയുടെ മുമ്പ് വന്നാൽ യക്ഷിയുടെ പ്രതിബിംബം അതീ പതിയത്തിന്റെ നിലത്ത് കുട്ടികളെ പേടിപ്പിക്കാൻ പറയും. വാസ്തവത്തിൽ അങ്ങനെയല്ല. എന്താണ് അതിനു മുമ്പിൽ ഒന്നാമത് പ്രതിഫലിച്ചതിന് തീരും. എന്തുകൊണ്ടാണ് അത് വരുന്നത്? കാരണം ആ അതിനുള്ള ആ പ്രതിബിംബത്തെ നമുക്കൊരിക്കലും കണ്ണാടിയിൽ നിന്ന് വേർതിരിക്കാൻ ഒക്കത്തില്ല. അത് കണ്ണാടിയുടെ തന്നെ സ്വഭാവമാണ്. കാണുന്ന ഞാനതിന്റെ സ്വഭാവം എന്താ, പക്ഷെ എന്റെ പ്രതിബിംബം അതിന്റെ സ്വഭാവമാണ്. ഒരിക്കലും അതിൽ നിന്ന് വേർതിരിക്കാൻ പോയ അവിടെ ഏതെല്ലാം തരത്തിലുള്ള പ്രതിബിംബങ്ങൾ ഉണ്ടാകും. ഇവിടെ ആകാശം കാണും, സൂര്യനും ചന്ദ്രനും കാണും, തന്റെ എല്ലാ പശ്ചാത്തലവും അവിടെ കാണും. ഒന്നിനെ അതിൽ നിന്ന് വേർതിരിക്കാൻ പോയ അതാണ് ഇവിടെ ഈ ബുദ്ധിയിൽ സംഭവിക്കുന്നത്. ബുദ്ധിയിലെല്ലാം പ്രതീതമാകുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം പ്രതീതമാകുന്നു. ബുദ്ധിയിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ പോയ സത്തിൽ നിന്ന് വേർതിരിക്കാൻ പോയ അതിനാണ് ഈ ദൃഷ്ടാന്തം പറയുന്നത്. എന്താണ് യഥാമൃത് ഘടാദ്യാകാരീണ, മൃത്ത് ഘടാദി രൂപത്തിൽ വരുന്നു, അതിനെ മൃത്തിൽ നിന്ന് വേർതിരിക്കാൻ പോയ രജ്ജുവാദി സർപ്പാദ്യാകാരീണ, രജ്ജു സർപ്പരൂപത്തിൽ പ്രതീതമാകുന്നു. എല്ലാം എന്താണ്? ബുദ്ധി പരികല്പിതേന, ബുദ്ധി പ്രതീതിയാണ്. രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തിൽ വെച്ചുകൊണ്ടാണ് ജഗത് മിഥ്യ എന്ന് പറയുന്നത്. ഇവിടെ ജഗത് മിഥ്യ എന്ന് പറയുന്നതിന് രണ്ട് ദൃഷ്ടാന്തം കൊടുക്കണം. എന്താണ്? നൃദൃഷ്ടാന്തവും രജ്ജുസർപ്പ ദൃഷ്ടാന്തവും രണ്ടുമുണ്ട്. ഈ രണ്ടും കൂടെ ചേർത്ത് മിഥ്യാത്വം പറഞ്ഞു കഴിഞ്ഞാല് ആ മിഥ്യാത്വത്തിന്റെ താല്പര്യം നമുക്ക് മനസ്സിലാവും. കേവലം രജ്ജുസർപ്പ ദൃഷ്ടാന്തം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പൊ സർപ്പമില്ലാത്തതാണ്, അതുപോലെ പ്രപഞ്ചമില്ലാത്തതാണെന്ന് ധരിക്കും. പ്രപഞ്ചമില്ലാത്തതാണെന്ന് അദ്വൈതത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മിഥ്യാശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്, അതിന്റെ അർത്ഥം അതല്ല. അപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധം, ഭാഷ്യകാരൻ അത് പറയുന്നില്ല. ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. ബ്രഹ്മസത്യമാണ്, ജഗത് മിഥ്യയാണ്, ഇല്ലാത്തതാണ്, അങ്ങനെ പറയുന്നില്ല. ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു കാലത്ത് ജഗത്ത് ഇല്ലാത്തതാണെന്ന് പറയുന്നില്ല. പിന്നെ അത് പറയുന്ന ഇതാണെന്താണ്? ബുദ്ധി പ്രതീതിയാണ് അത് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ ധരിക്കുന്ന പോലെ ഇല്ലാന്നല്ല, അതാണ് അടുത്ത് വ്യക്തമാക്കുന്നത്. അസദേവ തർഹി, അങ്ങനെയാണെങ്കിൽ ഇതില്ലാത്തതാണെന്ന് കരുതിയാലോ? അസത് ഇല്ലാത്തത്. ബുദ്ധി പ്രതീതി എന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും, ഇല്ലാത്തതാണ്. സർവം ഗൃഹ്യതേ രജ്ജിരിവ സർപ്പാദ്യാകാരേണ. എന്താ നിങ്ങൾ പറഞ്ഞത്? രജ്ജു സർപ്പരൂപത്തിൽ കാണുന്നു. അതുപോലെ ഗൃഹ്യതേ, ഈ സർവം ഗൃഹ്യതേ, ഈ കാണുന്നതെല്ലാം എന്ത്? ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ. ഇതാണ് പ്രകൃതി, പ്രപഞ്ചം, നമ്മുടെ അനുഭവം ആണ്. അസദേവതർഹി ചോദ്യമാണ്, പൂർവശിയുടെ ചോദ്യമാണ്. ഇതില്ലാത്തതാണെന്ന് പറഞ്ഞാലോ? അല്ല. അതൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കി വയ്ക്കണം. ശരിയല്ല, ഇല്ലാത്തതല്ല. മിഥ്യ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. പിന്നെന്താ പറയുന്ന? സദൈവ ദ്വൈതഭേദേന അന്യഥാ ഗൃഹ്യമാണത്വാ ന അസത്വം കസ്യചിത് ക്വചിത് ഇതി ബ്രൂമഹ വയം ബ്രൂമഹ പറയുന്നു. ഞാൻ പറയുന്നു, ആര്? ശങ്കരാചാര്യ ഭാഷ്യകാരൻ പറയുന്നു. ഇതാ ഞാൻ പറയുന്നു ഒന്നുകൂടി എന്ന് വെച്ചാൽ, ഇത് കേൾക്കുമ്പോൾ ആൾക്കാരെ തെറ്റിദ്ധരിക്കും, പ്രപഞ്ചമില്ലാത്തതാണ്. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു, ഞാൻ പറയുന്നു എന്നെന്തിനാ അങ്ങനെ വീണ്ടും പറയുന്നത്? അഭിമാനം കൊണ്ട് പറയുന്നതല്ല. ഇത് 100 തവണ പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. പ്രപഞ്ചത്തെക്കുറിച്ച് അദ്വൈതിയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് പലതവണ പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. ദൃഷ്ടാന്തങ്ങളെല്ലാം പറയുന്നത് തത്വത്തെ ശരിയായി ഗ്രഹിക്കാനാണ്. പക്ഷെ അവിടെ എല്ലാം ഭ്രമമുണ്ടാകും. ഭാഷയും മനസ്സിലാക്കാത്തതുകൊണ്ട് പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോൾ മനുഷ്യന് തലതിരിഞ്ഞു എന്ന് പറയുന്നത് പോലെയാണ്. തത്വം നേരിട്ട് പറയുമ്പോൾ അത് മനസ്സിലാകാത്തതുകൊണ്ട് ദൃഷ്ടാന്തം പറയും, അത് വീണ്ടും ആശയക്കുഴപ്പത്തിലെത്തി. അതുകൊണ്ട് പറയുന്നു വയം ബ്രഹ്മഹ, ഞാനിതാ ഇത് വീണ്ടും പറയുകയാണ്. എന്താണ്? കസ്യചിത് ക്വചിത്, ഒരു സ്ഥലത്തും ഒന്നും നാസത്വം ഇവിടെ ഇല്ലാത്തതല്ല. പ്രത്യേകം പറയുന്നു, ഒന്നിന്റെ ഇല്ലായ്മ പറയാൻ കഴിയില്ല, ഒരിടത്തും ഇല്ലായ്മ പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ, സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടി നടക്കുമ്പോൾ, സൃഷ്ടിക്ക് ശേഷം, ഇങ്ങനെയല്ല ഈ സൃഷ്ടിയെക്കുറിച്ച് സങ്കല്പിച്ചാലും ശരി. സൃഷ്ടിക്ക് മുമ്പില്ലേ ഇല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇനി ഈ സൃഷ്ടിയൊക്കെ അവസാനിക്കുമ്പോൾ ഇല്ലാതാകത്തില്ലേ? അതുകൊണ്ട് പറയുന്നു കസ്യചിത് ക്വചിത് നാസത്വം, ഞാൻ ഇല്ലായ്മയെ പറയുന്നില്ല. അങ്ങനെ ഒന്നില്ല, ഇല്ലായ്മ പറയുന്ന മറ്റു പലരുമുണ്ട്. ഇല്ലായ്മ എന്ന് പറയുന്നവരുണ്ട്, ശൂന്യം എന്ന് പറയുന്നവരുണ്ട്, മറ്റെന്തോ ധാരണയില്ല. ദ്വൈതഭേദേന അന്യതാഗ്രഹ്യമാണത്വ. എന്തുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല? അവന് പറയുന്നു സതയേവ ദ്വൈതഭേദേന അന്യതാഗ്രഹ്യമാണത്വ. ഇവിടെ പലത് കാണുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, കാണുന്നതല്ല ഇവിടെ ഉണ്ടായി നശിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. ഉണ്ടാകുന്നുണ്ട്, നശിക്കുന്നുണ്ട്, പലതായി കാണുന്നുണ്ട്, ഭാവമുണ്ട്, അഭാവമുണ്ട്, ഇതെല്ലാം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇതെല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ അസത്വം ഇല്ലായ്മ പറയുന്നില്ല. എന്തുകൊണ്ട്? സത ഏവ, ഇതെല്ലാം സത്താണ്, അതുകൊണ്ടാണ് ഇല്ലാന്ന് പറയാൻ കഴിയാത്. സതയേവ ദ്വൈതഭേദേന അന്യഥാഗ്രഹ്യമാണ്. അപ്പോൾ പറയുന്നതിന് യുക്തി പറയണം, എന്തുകൊണ്ട് ഇല്ല എന്നെനിക്ക് പറയാൻ കഴിയുന്നില്ല, അല്ല ഇല്ല എന്നെനിക്ക് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം സത്താണ്, സത്താണ് ദ്വൈതഭേദേന. ദ്വൈതഭേദം ഞാൻ നീ എന്നിങ്ങനെ ഈ അനുഭവപ്പെടുന്നതെല്ലാം സത്താണ്. അങ്ങനെ അനുഭവപ്പെടുന്നതുകൊണ്ട് അന്യഥാഗ്രഹ്യമാണ്, അത് സംബന്ധിക്കുന്നുണ്ട്. ഇവിടെ അന്യഥാഗ്രഹണമുണ്ട്, സത്തിനെ സത്തായി ഗ്രഹിക്കുന്നില്ല, സത്തിനെ നാമരൂപമായി ഗ്രഹിക്കുന്നു. അപ്പോൾ നാമരൂപമായി ഗ്രഹിക്കുന്ന സർവവും സത്ത് തന്നെയാണ്, അതുകൊണ്ട് ഇവിടെ ഇതിനെ നിഷേധിക്കാൻ വയ്യ. എങ്ങനെ നിഷേധിക്കും? പറയുന്നത് നായം സർപ്പഹ ഇയം രജ്ജുഹു എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് സർപ്പമല്ല ഇത് രജ്ജുവാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സർപ്പത്തെ നിഷേധിച്ചില്ലേ? അപ്പൊ സർപ്പം ഇല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കാം. നിഷേധത്തിന്റെ താല്പര്യം എന്താണ്? ശബ്ദം അങ്ങനെ പ്രയോഗിച്ചു. സർപ്പത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം എന്താണ്? അതിനടുത്ത് പറഞ്ഞു ഇയം രജ്ജുഹു. നിഷേധത്തിന്റെ താല്പര്യം എന്താണ്? സർപ്പത്തെ രജ്ജുവായി അംഗീകരിക്കുകയാണ്, ഇത് രജ്ജുവാണ്. അതാണ് അതിനുവേണ്ടി നിഷേധിച്ചത്. സർപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം അത് രജ്ജുവായി നിലനിൽക്കുന്നു എന്നാണ്. എന്നാലും അവിടെ എന്തിനു ഒന്നിനും നിഷേധിച്ചില്ലേ? പ്രതീതിയെ നിഷേധിച്ചില്ലേ? സർപ്പപ്രതീതി, അവിടെ ഒരു നിഷേധം വന്നില്ലേ? പ്രപഞ്ചം, പ്രപഞ്ചാനുഭവം, ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരാനുഭവം ഇതൊന്നുമില്ലെന്നല്ല പറയുന്നു. ഈ പ്രതീതി ഇല്ലെന്നല്ല പറയുന്നു. പക്ഷെ ഈ പ്രതീതി സത് എന്നാ പറയുന്നു. നമ്മുടെ ചോദ്യം എന്തിനെ സംബന്ധിച്ചാണ്? എന്താണ് ഈ സർപ്പം? അതാണ് ചോദ്യം. ഈ കാണുന്ന സർപ്പം എന്താണ്? അല്ലെങ്കിൽ ചോദിക്കുന്നു, നിങ്ങൾക്കൊരു പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി, സർപ്പാനുഭവം. എന്തായിരുന്നു സർപ്പാനുഭവം? പറയുന്നത് രജ്ജു തന്നെയാണ്, അങ്ങനെ അനുഭവം ഉണ്ടായില്ലെന്ന് പറയുന്നു. പറയുന്നില്ലല്ലോ അനുഭവം ഉണ്ടായി സംബന്ധിച്ചു, പ്രപഞ്ചപ്രതീതി ഇല്ലെന്ന് പറയുന്നു. പക്ഷേ അത് സത്താണ്. ഈ പ്രതീതി സത്താണെങ്കിൽ ഇതിനെ അസത്തെന്നെങ്ങനെ വിളിക്കാൻ പറ്റും? ശബ്ദം അങ്ങനെ പ്രയോഗിക്കാൻ പറ്റും. പക്ഷേ അതിന്റെ താല്പര്യം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സത്തിലാണ്, നിഷേധത്തിലല്ല. അതെങ്ങനെ നിഷേധിക്കാൻ പറ്റും? പക്ഷേ ജഗൻ മിഥ്യാനിഗമം നമ്മൾ നിഷേധത്തിന് പ്രാധാന്യമുള്ളൂ, അവിടെയാണ് തകരാറ് വരുന്നത്. ആ നിഷേധത്തിന് വേണ്ടിയല്ല അത് പറയുന്നു. ജഗൻ മിഥ്യ എന്ന് പറയുന്നത് ജഗത്തിന്റെ ഇല്ലായ്മ അല്ലെങ്കിൽ ശൂന്യതയെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നു, മറിച്ച് ജഗത്തിന്റെ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ജഗത്തിന്റെ തത്വം എന്നതാണ്? ആ സത്താണ്. അതുകൊണ്ടാണ് പറയുന്നത് ദ്വൈതഭേദന അന്യതാഗ്രഹ്യമാണ്. ഇവിടെ അന്യതാഗ്രഹണം ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ജാഗ്രത ഉണർവുന്നവരും ഇവിടെ പലതും കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്? സത്, അസത്തല്ല. അസത്ത് തന്നെയാണ്. എന്നാലേ അദ്വൈതം ശരിയാകും. അല്ല പറയുകയാണ് ഇതൊക്കെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ അത് ദ്വൈതമാകും. എന്തുകൊണ്ട്? സത്തെന്ന് പറയുന്ന ഒന്നുണ്ട്, അസത്തെന്ന് പറയുന്ന രണ്ടാമതൊന്നുണ്ട്. ആ രണ്ടാമത് വന്ന അസത്തിനെ നിഷേധിച്ചു, ദ്വൈതമാണ്. അസത്തിനെ നിഷേധിച്ചാലും നിഷേധിച്ചില്ലെങ്കിലും ദ്വൈതം വരും. മറിച്ച് സത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലാണ് അദ്വൈതം. വ്യത്യാസം വരുന്ന ഇതാണ്. എന്താണ് ഇവിടെ ഒരു പ്രതീതി? പ്രതീതി ഇവിടെ നാമരൂപം കൊണ്ട് പ്രതീതിയാണ്. അതിനെ സത്തായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതിന് സമാധാനം അടുത്ത് പറയും. പ്രപഞ്ചം അസത്തല്ല, ഇല്ലാത്തതല്ല. അന്യഥാഗ്രഹണം ഇവിടെ ഉണ്ട്. പക്ഷെ എന്താണോ അന്യഥാഗ്രഹണത്തിൽ ഈ ബുദ്ധി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അസത്ത് തന്നെയാണ്. കണ്ണാടിയിൽ എന്താണോ പ്രതിബിംബ രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ണാടി തന്നെ, വേറെ ഒന്നുമല്ല. അവിടെ കണ്ണാടിയിൽ നിന്ന് ആ പ്രകാശത്തോടുകൂടിയിരിക്കുന്ന ആ കണ്ണാടിയിൽ നിന്ന് വേറിട്ടവിടെ എന്തെങ്കിലും ഉണ്ടോ? മറ്റൊന്നുമില്ല. പ്രതിബിംബം എന്താണ്? അത് കണ്ണാടിയാണ്, മറ്റൊന്നുമല്ല. കണ്ണാടിയിൽ നിന്ന് വേറിട്ടതാ ഒരു പ്രതിബിംബം ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തു കാണിക്കാൻ ഏതെങ്കിലും ഒരു ശില്പിക്ക് സാധ്യമാകും. അതുപോലെ ഈ പ്രതീതിയിൽ നിന്ന്, ബുദ്ധിപ്രതീതിയിൽ നിന്ന് ഇതിനൊന്നും വേർതിരിച്ച് കാണിക്കാൻ സാധ്യമുണ്ടാകും. ആ പ്രതീതിയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം, അതിന്റെ സ്ഥൂലത, ദൈർഘ്യം, ഘനം, വിവിധ മാനങ്ങൾ, ഇതെല്ലാം എന്താണ്? ഇത് എല്ലാം ഈ പ്രതീതിയിലെ ഭാവങ്ങളാണ്. അതെല്ലാം എന്താണ്? ആ സത്ത് തന്നെയാണ്, ആ കണ്ണാടി തന്നെയാണ്, ബോധം തന്നെയാണ്. സതൈവ ദ്വൈതഭേദേന അന്യഥാ ഗ്രഹ്യമാണ് ത്വം നാസത്യം കസ്യചിത് ക്വചിത് ഇതി ബ്രഹ്മ. ഇതാണ് സിദ്ധാന്തം. യഥാ സതോ അന്യത് വസ്തുന്തരം പരികല്പ്യ പുനഃ തസ്യൈവ പ്രാഗുത്പത്തേഹ പ്രധ്വംസ ഊർധ്വം അസത്വം ബ്രുവതേ താർക്കികാഹ നാ തഥാ അസ്മാഭിഃ കദാചിത് ക്വചിദപി സതോ അന്യത് അഭിദാനം അഭിധേയം വാ വസ്തു പരികല്പ്യതേ. നിങ്ങൾ നിഷേധിക്കുന്നതോ സർപ്പമല്ല എന്ന് പറഞ്ഞു. അപ്പൊ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിക്കുന്നത്? രജ്ജുവിൽ നിന്ന് വേറിട്ടൊരു സർപ്പം ഉണ്ടായി, ആ സർപ്പം ഇല്ല എന്ന് ഞാൻ പറയുന്നു എന്നാണ് ധരിക്കുന്നത്. അങ്ങനെയല്ല. പക്ഷേ ഇത് ബുദ്ധിയുടെ പ്രതീതിയാണെന്ന് ധരിച്ചില്ലെങ്കിൽ ഇതുപോലെയൊക്കെ വരും. അത് ഏതുപോലെ? ഒരു ഉദാഹരണം പറയുന്നു. വൈശേഷികന്മാരെന്താ പറയുന്നത്? യഥാ സദ്വ അന്യ വസ്തുന്തരം പരികല്പ്യ, അവർ പറയുന്നു ഒരു വസ്തു ഇവിടെ ഉണ്ട്, ആത്മാവിൽ നിന്ന് വേറിട്ടൊരു വസ്തു, ബോധത്തിൽ നിന്നും വേറിട്ടൊരു വസ്തു, അങ്ങനെ ഒരു വസ്തുണ്ട്, സത്തിൽ നിന്നും വേറിട്ടൊരു വസ്തുണ്ട്. ഉദാഹരണം പാത്രത്തിൽ തന്നെ എടുക്കാം. പാത്രം എങ്ങനെയാ സത്താകുന്നത്? അത് കുലാലൻ ഉണ്ടാക്കിയല്ലേ. ഉണ്ടാക്കുന്നതിന് മുമ്പ് അതില്ലായിരുന്നു, ഉണ്ടായി നശിച്ചപ്പോഴും അതില്ല. തന്നെ സത്വ അന്യ വസ്തുന്തരം പരിഗ്രഹിക്കുക. പിന്നെ തസ്സീവ പ്രാഗുത്പത്തേ പ്രധ്വംസ ഊർധ്വം, ഉത്പത്തിക്ക് മുമ്പ് നാശത്തിന് ശേഷം അസത്വം പ്രവതയില്ല എന്ന് പറയുന്നു. ഈ അസത്വം പറയുന്നത് ദ്വൈതികളാണ്, വൈശേഷികന്മാരെ പോലെയുള്ള ദ്വൈതികൾ. അവർ പറയുന്നു ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ ഇല്ലായ്മ ഉണ്ടായിരുന്നു, ഉണ്ടായി നിശ്ചയത്തിന് ശേഷം അതിന്റെ ഇല്ലായ്മയുണ്ട്, കാണുമ്പോൾ അത് നിലനിൽക്കുന്നു, അസ്തിത്വമുണ്ട്, ഇതെല്ലാം പറയുന്നു. ജഗന്മിഥ്യ എന്ന് പറഞ്ഞാൽ അർത്ഥത്തിലല്ല. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇതില്ലാതിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. താർക്കികാഹ ന തഥാ അസ്മാഭിഹി, ഞങ്ങളതുപോലെയല്ല പറയുന്നത്. കഥാചിത് ക്വചിതബി സതോ അന്യത് അഭിദാനം അഭിധേയം വസ്തു പരികല്പ്യതേ. അതുകൊണ്ട് കഥാചിത് ഒരിക്കലും ക്വചിത് ഒരിടത്തും എന്ന് വെച്ചാൽ ഈ ബാഹ്യമായി കാണുന്ന ഈ ദൃഷ്ടാന്തങ്ങളിലോ, അല്ലെങ്കിൽ സൃഷ്ടിക്കുമ്പോ അല്ലെങ്കിൽ സൃഷ്ടിക്ക് ശേഷമോ ഒരു സ്ഥലത്തും ഒരു കാലത്തും സദോ അന്യ ഈ പറയുന്ന സത്തിൽ നിന്ന് അന്യമായി അഭിദാനം അഭിധേയം ശബ്ദമോ അതിന്റെ അർത്ഥമോ വസ്തു എന്ന പരികല്പ്യത ഞങ്ങൾ അങ്ങനെ ഒന്നിനെ അംഗീകരിക്കുന്നില്ല. അംഗീകരിച്ചാൽ പറയാം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു അതൊക്കെ ചിന്തിക്കാം. അങ്ങനെ ഒന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നേ ഇല്ല, സത്തിൽ നിന്ന് അന്യമായിട്ടൊന്നും സ്വീകരിക്കുന്നില്ല. ഇതെല്ലാം പ്രതീതമാകുന്നുണ്ട്. കണ്ണാടിയുടെ പ്രതിബിംബം അത് കണ്ണാടി തന്നെയായിരിക്കുന്നതുകൊണ്ട്, രജ്ജുവിന്റെ പ്രതീതി അത് രജ്ജു തന്നെയായിരിക്കുന്നതുപോലെ ശബ്ദവും രൂപവും പ്രപഞ്ചാനുഭവത്തെ അങ്ങനെ എടുക്കാം. അഭിദാനവും അഭിധേയവും ഇത് നമുക്ക് തോന്നുന്നു, ഇതൊക്കെ പലതാണ്, പല രൂപത്തിനും പല സ്വഭാവത്തിനും ഉള്ളതാണ്. ശബ്ദത്തിന്റെ സ്വഭാവം വേറെ, സ്പർശം വേറെ, രൂപം വേറെ, രസം വേറെ, ഗന്ധം വേറെ, ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അഭിധാനങ്ങളും അഭിധേയങ്ങളും പലതും ഉള്ളത്. ശബ്ദവും രൂപവും നാനാവണം. പക്ഷേ ഇതെല്ലാം എന്താണ്? സത്ത് തന്നെയാണ്. സത്തിൽ നിന്ന് അന്യമായി സ്വീകരിക്കുന്നില്ല. ഇതെല്ലാം ബുദ്ധിയിലെ പ്രതിബിംബമാണ്, ബുദ്ധിയിലെ പ്രതീതിയാണ്. ബുദ്ധിയിലെ പ്രതിബിംബം എന്നൊക്കെ പറയുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബം പോലെയും ധരിക്കരുത്. കണ്ണാടിയുടെ പ്രതിബിംബത്തിന് എന്ത് വേണം? ഒരു ബിംബം വേണം. ഒരു ബിംബത്തെ അപേക്ഷിച്ച് പ്രതിബിംബം വരും. ഇതതുപോലെ ബുദ്ധിയിലെ പ്രതീതി എന്ന് പറയുമ്പോൾ നിർനിമിത്തം, അതിന് നിമിത്തമൊന്നും ആവശ്യമില്ല, അതതിന്റെ സ്വഭാവമാണ്. ബുദ്ധി സർവത്തെയും പ്രതിഫലിപ്പിച്ചു നിൽക്കുന്നു. ഇവിടെയുള്ള ബിംബത്തെയും പ്രതിബിംബത്തെയും സർവത്തെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നു. അതിന്റെ സ്വഭാവം എന്ന് പറയാം, അതാണ് ജാഗ്രത്. ആ സുഷുപ്തിയിൽ ഈ ബിംബ പ്രതിബിംബ ഭാവം ഒന്നുമില്ല. ജാഗ്രതയിലേക്ക് വരുമ്പോൾ ബുദ്ധിയിൽ ഈ ബിംബ പ്രതിബിംബ ഭാവങ്ങളെല്ലാം കടന്നു വരും, പ്രതീതി ഉണ്ടാകുന്നു. അതെന്തെല്ലാം അവിടെ പ്രതിബിംബിക്കുന്നു? അതെല്ലാം ബുദ്ധി തന്നെ, ബോധം തന്നെ, ആ സത്ത് തന്നെയാണ്. അതുകൊണ്ട് രണ്ടാമത് ഒന്നിനെ അംഗീകരിച്ചാൽ അതിനെ ഇല്ലെന്ന് പറയാൻ പറ്റും, അംഗീകരിക്കാത്ത ഒന്നിനെ ഇല്ലാന്നിങ്ങനെ പറയാം. രാമൻ ജനിച്ചിട്ടേ ഇല്ലെങ്കിൽ രാമനെ ഇല്ലെന്നങ്ങനെ പറയാൻ പറ്റും? ജനിച്ചതിന് ശേഷമല്ലേ നമുക്ക് പറയാൻ പറ്റും ഉണ്ടോ ഇല്ലയോ. ഇപ്പൊ ആള് മരിച്ചുപോയി, ഇപ്പൊ നിലവിലില്ല, മുമ്പില്ലായിരുന്നു, ഇപ്പൊ ജനിച്ചതേ ഉള്ളൂ. ഇതെല്ലാം ജനിച്ചതിന് ശേഷമല്ലേ നമ്മൾ പറയുന്നത്. ഇല്ലാത്ത രാമനെ കുറിച്ച് വല്ലതും പറയാൻ പറ്റും? പറ്റത്തില്ല. അതുകൊണ്ട് പ്രപഞ്ചം ഇല്ല എന്ന് പറയണമെങ്കിൽ പ്രപഞ്ചം ഉണ്ടാകണം. അതില്ല, സത്ത് തന്നെയാണ്, സത്തിൽ നിന്ന് വേറിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രപഞ്ചത്തെ നിഷേധിക്കുന്നില്ല. പ്രതീതി അംഗീകരിക്കുന്നുണ്ട്, അത് അംഗീകരിച്ചിട്ട് വേണം. അതെനിക്ക് അനുഭവം, ജാഗ്രത സ്വപ്നങ്ങൾ എനിക്ക് അനുഭവമാണ്. ഈ പ്രതീതി എനിക്ക് നിഷേധിക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്തെല്ലാം അനുഭവമാകുന്നുണ്ടോ അതെല്ലാം ആ സത്ത് തന്നെയാണ്. സദൈവത്വ സർവം അഭിധാനം അഭിധേയതേ അന്യബുദ്ധ്യ. എന്താണ് ചോദ്യം വരും? എന്നാലും ഈ കാണുന്നതൊക്കെ എന്താ? അങ്ങോട്ട് ബോധ്യപ്പെടത്തില്ല. തത്വം എന്താണെന്ന് ഗ്രഹിക്കാൻ ഈ ശങ്കരാചാര്യർ പറയുന്നു. തത്വത്തെ ബോധ്യപ്പെടുക. പക്ഷേ ചോദ്യം വരും മനസ്സിൽ, അതെങ്ങനെ ശരിയാവും? അങ്ങനെ വീണ്ടും ചോദ്യം വരുന്നു. എന്നാലും ഇതെന്താണ് പറയുന്നു? അത് മുമ്പ് പറഞ്ഞില്ല, ഇവിടെ പറയുന്നു. സദേവത്വ സർവം അഭിധാനം അഭിധീയതേ അന്യബുദ്ധിയ. പിന്നെ ഈ പ്രതീതികളെല്ലാം ഉണ്ടാകുന്നത് നേരത്തെ വേണ്ട അന്യഥാഗ്രഹണം. അതുകൊണ്ട് അന്യഥാഗ്രഹണം കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു. ശുദ്ധമാണ്, പക്ഷെ ശുദ്ധമായ കണ്ണാടി നമുക്ക് കാണാൻ കഴിയാത്ത പോലെ ഈ പ്രതീതി ഇല്ലാത്ത ബോധത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പ്രതീതിയത് കൂടിയേ കാണാൻ പറ്റത്തുള്ളൂ. കണ്ണാടിയെ നമ്മൾ കാണുമ്പോൾ നമ്മളെ പ്രതിബിംബം അവിടെയുണ്ട്, പക്ഷെ നമ്മൾ പരിഗണിക്കാത്ത ഒരു പ്രതിബിംബം അവിടെയുണ്ട്, പ്രകാശത്തിന്റെ പ്രതിബിംബം. നമ്മൾ ശ്രദ്ധിക്കാനും കണ്ണാടി പ്രകാശത്തെ പ്രതിബിംബിക്കുന്നുകൊണ്ടാണ് നമ്മുടെ പ്രതിബിംബം അവിടെ കാണുന്നത്. അതെന്റെ സ്വഭാവമാണ്, പ്രകാശത്തെ അത് പ്രതിബിംബിക്കും. അതുകൊണ്ടത് നമ്മളെയും പ്രതിബിംബിക്കുന്നു, കാണുന്നവനെ പ്രതിബിംബിക്കുന്നു. എന്താ അത്? അതിന്റെ സ്വഭാവം എന്നേ പറയാൻ പറ്റും. ഈ ബുദ്ധിയുടെ സ്വഭാവമാണത്, ഈ അന്യഥാഗ്രഹണം, ഈ പ്രതിബിംബഗ്രഹണം. അതതിന്റെ സ്വഭാവമാണ്. അതൊരു നല്ല സ്വഭാവമല്ലല്ലോ, ദോഷമില്ല. കണ്ണാടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിബിംബം അതിന് ദോഷം ചെയ്യുന്നില്ല, കണ്ണാടിയെ ഉടച്ചു കളയുന്നില്ല, കണ്ണാടിയിൽ എന്തെങ്കിലും മാലിന്യത്തെ കൊണ്ടുവരുന്നില്ല, അതിന്റെ സ്വച്ഛതയെ കെടുത്തു കളയുന്നില്ല. ആ പ്രതിബിംബത്തിന് എന്തെങ്കിലും കഴിയൂ? അതിന് സ്പർശിക്കാനേ കഴിയില്ല, എന്നാൽ സർവ്വതും അതി കാണിക്കുകയും ചെയ്യും. പ്രതിബിംബത്തിന് അതിനെ സ്പർശിക്കാൻ പറ്റും. അഗ്നിയുടെ പ്രതിബിംബം ആയാലും ശരി, അതിനെ ചൂടാക്കത്തില്ല, ദഹിപ്പിക്കത്തില്ല. ജലത്തിന്റെ പ്രതിബിംബം അതിനെ തണുപ്പിക്കത്തില്ല. നയനം ചിന്തന്തി ശസ്ത്രാണി എന്ന് പറഞ്ഞു. ആയുധം കൊണ്ട് പ്രതിബിംബം അതിനെ മുറിവേൽപ്പിക്കത്തില്ല. അതുപോലെയാണ് ചിപ് പ്രതിബിംബം. അത് ഈ പ്രതീതി ഇതിനെ സ്പർശിക്കുന്നില്ല, ഇതിന്റെ സ്വച്ഛത അത് നശിപ്പിക്കുന്നില്ല. എന്നുവെച്ചാൽ ഇതിന്റെ സത്വത്തെ അതിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. നശിപ്പിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇവിടെ അസത്വം എവിടെ നിന്ന് വരും? പ്രതിബിംബം കൊണ്ട് കണ്ണാടി അഴുക്കായില്ലെങ്കിൽ പ്രപഞ്ച പ്രതിവിധി കൊണ്ട് ബോധത്തിന് എങ്ങനെ ബന്ധനം വരും, എങ്ങനെ സംസാരം വരും? അത് വരാത്തതുകൊണ്ടാണ് ഇതിനെ നിത്യമുക്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയാത്ത, നീ നിത്യമുക്തിക്ക് വേണ്ടി നീ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റത് ചെയ്യുന്നു പറയാ. നമ്മൾ ചിന്തിക്കും ശങ്കരാചാര്യർ പറയുന്നല്ലേ ഉള്ളൂ, നമ്മളോടൊന്നും ചെയ്യാൻ പറയുന്നില്ല. എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കണ്ണാടിയുടെ മുമ്പ് ചെന്ന് നിന്നിട്ട് ആ പ്രതിബിംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറയും? എന്ത് ചെയ്താലോ? കണ്ണാടി തല്ലി ഉടച്ചാൽ പറ്റും? ഉടച്ചാലും പ്രതിബിംബിക്കും, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. അനുസദൈവത്ത് സർവം അഭിധാനോ അഭിജീയതേ. ഈ സർവവും സത്ത് തന്നെയാണ്. ഇത് അന്യബുദ്ധിയ, ഈ പ്രതീതി കൊണ്ട് ഇതിങ്ങനെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്നിനെ നിഷേധിക്കാനില്ല. എന്നാ പ്രതീതിയിൽ നമ്മൾ ശബ്ദം പ്രയോഗിക്കുന്നു, രൂപം കാണുന്നു, ഇത്രയേ ഉള്ളൂ. ഈ ശബ്ദം സത്തിന്റെ ശബ്ദമാണ്, ഈ രൂപം സത്തിന്റെ രൂപമാണ്. അതറിയാൻ കഴിയുന്നില്ല. ഞാൻ ഉദാഹരണം പറയുന്നു. രജ്ജുരേവ സർപ്പബുദ്ധ്യ സർപ്പൈത്യഭിധീയതേ. ഈ ഉദാഹരണത്തിന്റെ ആ മറവ് മനസ്സിലാക്കിയില്ലെങ്കിൽ മഹാബദ്ധം വരും, വലിയ അബദ്ധം പറ്റും. രജ്ജുരേവ സർപ്പബുദ്ധ്യ, അവിടെ രജ്ജു മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരു ബോധമുണ്ട്, പ്രതീതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശബ്ദവും പ്രയോഗിക്കുന്നു. സർപ്പബുദ്ധ്യ സർപ്പവിധാനം, സർപ്പജ്ഞാനം കൊണ്ട് സർപ്പശബ്ദം, ഇത് രണ്ടും വരുന്നു. ഇതാണ് നാമരൂപം എന്ന് പറയുന്നത്. അവിടെ രജ്ജുവല്ലേ ഉള്ളൂ, നിഷേധിക്കാൻ എന്താ അവിടെ ഉള്ളത്? അല്ല, ഇല്ല എന്നെല്ലാം പറയാം. രണ്ടാമത് ഉണ്ടായിട്ടില്ലേ, നിഷേധിക്കാൻ പറ്റും. നിഷേധിക്കുന്നില്ല, പ്രപഞ്ചവസത്തല്ല, പ്രപഞ്ച സത്യമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിക്കുകയാണ്. സർവം ഖൽവിദം ബ്രഹ്മ എന്ന് പറയുന്നത് എന്താ എന്റെ താല്പര്യം, അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. നേഹ നാനാസ്തി കിഞ്ചന, എന്താ എന്റെ താല്പര്യം. ബ്രഹ്മസത്യം ജഗത് മിഥ്യ, എന്താ എന്റെ താല്പര്യം. നമ്മൾ ധരിക്കുന്ന അല്ല അത്, വീണ്ടും വീണ്ടും അതിനാവർത്തിക്കുന്നു. മനസ്സിലാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രജ്ജുരേവ സർപ്പബുദ്ധിയ സർപ്പയിത്യഭിധീയത്തെ. ശരി, അപ്പം മനസ്സിലായി. ഇപ്പോഴാ പിടികിട്ടി, എന്താ പറഞ്ഞു, ഇനി എന്ത് ചെയ്യണം? പിടികിട്ടിയാ പിന്നൊന്നും ചെയ്യാനില്ല, അതാണിതിന്റെ രഹസ്യം. പിടികിട്ടുന്നതുവരെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, അതാണ് നമ്മുടെ അനുഭവം.
5: Om Namah Shivaya. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. ഓം നമ ശിവായ.